0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ, സയ്യിദുൽ ഖാമിദിയുടെ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജർ, സൂറത്തു നഹിൽ നൂറ് വചനങ്ങൾ എന്നിവയാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 2026 ജൂലൈ 21 ഹിജ്റ വർഷം 1448 സഫർ 6 ചൊവ്വാഴ്ച. വിശുദ്ധ ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ച് ആയത്തുകളും അർത്ഥങ്ങളും ആശയങ്ങളും മനഃപ്പാഠങ്ങളുമൊക്കെയായി ഖുർആനിൻ്റെ തീരത്തൂടെ സഞ്ചരിക്കാൻ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന മറ്റൊരു പകലിൻ്റെ ആരംഭം. ഓരോ പുലരിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തൗഫീഖുമാണെന്ന് മനസ്സിലാക്കി അതിൽ അള്ളാഹുവിൻ്റെ കലാമുമായി സംവദിക്കാനും അതിൻ്റെ പ്രയോക്താക്കളും പ്രണേതാക്കളുമായി സഞ്ചരിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഓരോ ശ്രോതാക്കളെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നാം തുടങ്ങുകയാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ മുജാദില, സൂറത്തുൽ ഹഷർ എന്നീ അധ്യായങ്ങൾ വദീ അൽ യമാനിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: ഹസ്രിയൻ അല മൗഖിഇ നിദാഇൽ ഇസ്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ, അൽ വാഖിയ, അൽ ഹദീദ്, മുജാദില, സൂറത്തുൽ ഹശർ എന്നീ അധ്യായങ്ങൾ ഷേഖ്
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് 80-ാമത്തെ സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു. അൻജ നൂൻസാക്കിനക്ക് ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അൻജ പിന്നെ ജാ മദ് മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമ്മാ യുദ്രീക്ക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു. വീണ്ടും ഇഖ്ഫാ തൻഫ. പിന്നെ അമ്മാ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനക്ക് ശേഷം താ ഇഖ്ഫാ. അമ്മാ അലൈക അല്ല യസ്സക്ക അമ്മാ മീം ശദ്ദുണ്ട്. പിന്നെ മൻജാഅക്ക വീണ്ടും ഇഖ്ഫാ وهو يخشى فانت ادوغنتنه اخفاء انت بنا عنه ഒട്ടും മണിക്കേണ്ടതില്ല. കല്ല انها تذكره فمن شاء നൂൻ സാക്കിനെ ശേഷം ഷീൻ ആണ്, നന്നായിട്ട് മണിക്ക. ഷاء മദ് في صحف صحف തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, നന്നായിട്ട് മണിക്ക. മർഫൂഅത മുതഹറ അതേ നിയമം. ബൈദി സഫറ കിറാമം ബററ അവിടെ തൻവീന് ശേഷം ബ ആണ് ഇഖ്ലാബ്. അനൂന്നെ മീമാക്കി മണിച്ച് കുന്നത്തോടുകൂടി. ഖുതില ഇൻസാനു, ഇൻസാൻ ഇഖ്ഫാ. മാ അക്ഫറ മദ്ദ്. പിന്നെ ഷൈ മിൻ അയ് ഷൈഇൻ ഖ ഇൽഹാറാണ്. തൻവീന് ശേഷം ഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു. നുത്ഫത്തിൻ തൻവീന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ. ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ഷാഅ വീണ്ടും മദ്ദ്. അൻഷറ നൂൻസാക്കിന് ശേഷം ഷീന് ഇഖ്ഫാ മണിക്കാം. ലമ്മാ യഖ്ലി മാ അമറ ഫലിയൻദുർ എന്നുർ നൂൻസാക്കിന് ലാ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതും അങ്ങനെ തന്നെ, രണ്ടും ഇഖ്ഫാ ആണ്, നന്നായിട്ട് ഉന്നത്തോടുകൂടി. മാ അന്നാ സബബിനൽ മാ മാ മദ് മിൻ ഷഖഖ്നൽ അള്ള ഷഖഫ അംബത്തിന ഇഖ്ലാബാണ്. അംബത്തിന നൂന് അനൂൻസാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക. അംബത്തിന വഅനബം വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അയനബം വ ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. വസൈത്തൂനം വ അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹത്തം വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. മത്താ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന. മത്താ അല്ല വലി അൻആമിക്കും നൂൻസാക്കിന് ശേഷം അയിന് ഇൽഹാറാണ്. ഫഇദാ ജാ മദ് സോഹ മദ് ലാസിമാണ്, നല്ലോ നീട്ടണം. സോഹ അലല്ലാലിൻ പോലെ. യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നൂൻസാക്കിന് ശേഷം അ ഇൽഹാർ. ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി ഇംരിഇം മിർഇം മിൻ തൻവീന് ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ മിൻഹും ഒട്ടും മണിക്കേണ്ട. യോമ ഇദൈൻ ഷീനാണ് ഇൽഹാർ ഇഖ്ഫ ആണ് നിയമം. തൻവീന് ശേഷം ഷീൻ മിനിസ്റ്ററി പോലെ ഉജൂഹുയ്യൗമ ഇദിമ്മു രണ്ടും തൻവീന് ശേഷം യ ആണ്, പിന്നെ തൻവീന് ശേഷം മീമാണ്. രണ്ടും ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ഉജൂഹുയ്യൗമ ഇദിമ്മുസ്ഫിറ അങ്ങനെ ഒത് ഉജൂഹുൻ രണ്ടും നന്നായിട്ട് പഠിക്കും. പിന്നെ ലാഹിക്കത്തും മുസ്തബ്ശിറ അതും അങ്ങനെ തന്നെ. പിന്നെ ഉജൂഹുയ്യൗമ ഇദിൻ അലൈഹ അത് ആദ്യത്തത് നന്നായിട്ട് പഠിക്കുക, പിന്നത്തെ ഇൽഹാറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ ഉജൂഹുയ്യൗമ ഇദിൻ അലൈഹ എങ്ങനെ അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം, ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും. ആ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: تذكرة.
1: كلا إنها تذكرة.
0: إن شاء الله ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ ഒരധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അശേഖ് ഖലീഫ തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
4: വചനം 18.
5: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
6: كلا إن كتاب الأبرار لفي عليين.
5: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയിനിൽ തന്നെയായിരിക്കും.
4: വചനം 19.
5: വമ അദ്റാക, നിനക്ക് എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
6: وما ادراك ما عليون.
5: عليون എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
4: വചനം 20.
5: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
6: കിതാബും മർഖൂം,
5: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
4: വചനം 21.
5: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
6: യഷ്ഹദുഹുൽ മുഖറബൂൻ,
5: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
7: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
4: വചനം 22.
5: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
6: ഇന്നൽ അബ്റാറ ലഫീ നഈം,
5: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
4: വചനം 23.
5: അലൽ അറായിക, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും. സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
4: വചനം 24.
5: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
6: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
5: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
4: വചനം 25.
5: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
6: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
5: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
4: വചനം 26.
5: ഖിതാമുഹു, അതിന്റെ മുദ്രണം. മിസ്ക്, കസ്തൂരി ആയിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
6: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുത്തനാഫിസൂൻ,
5: അതിന്റെ മുദ്രണം കസ്തൂരി ആയിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
4: വചനം 27.
5: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
6: വമിസാജുഹു മിൻ തസ്നീം,
5: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
4: വചനം 28.
5: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
6: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ,
5: എന്നുവെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
7: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കിൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
4: വചനം 29.
5: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. അജ്റമു, കുറ്റം ചെയ്ത. കാനു, അവരായിരുന്നു. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ കുറിച്ച്. യദ്ഹകൂൻ, ചിരിക്കും.
6: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
5: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
4: വചനം 30.
5: വഇദാ മറു, അവർ നടന്നാൽ. ബിഹിം, അവരിൽ കൂടി. അരികെ. യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
6: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
5: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ഠി കാണിക്കുകയും ചെയ്തിരുന്നു.
4: വചനം 31.
5: വഇദം ഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്. ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും. ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്.
6: وَإِذًا قَلَبُوا إِلَىٰ أَهْلِهِمُ قَلَبُوا فَكِهِينَ,
5: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
4: വചനം 32.
5: അവർ അവരെ കണ്ടാൽ ആലു അവർ പറയും ഇന്നഹ ഉലായി നിശ്ചയമായും ഇക്കൂട്ടർ ലദാലൂൻ വഴിപിഴച്ചവർ തന്നെ

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ തുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ തുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
6: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
2: അലിഫ് ല

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12-ന്റെ പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: أفلا ينظرون إلى الإبل كيف خلقت
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 20 വചനം പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് 20 ആയത്താണ് എടുക്കുന്നത്.

0: യകാദുൽ ബർഖു, യകാദുൽ ബർഖു. ഇവിടെ അൽ ബർഖു റാ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ബർ ബർഖു റാ രി റു എർ ബർഖു ബർഖു ബർ എന്ന് റായിന് കൂടുതൽ റ ആ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുക. ബർഖു യഖ്തഫു യഖ്തഫു ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ് ഖ ഖി ഖു എഖ് യഖ്തഫു ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഈ തുബാഖ എന്ന് പറയും. അഥവാ കൃത്യമായാൽ ആ ഒരു സിഫത്ത് കൃത്യമായാൽ മാത്രമാണ് ത എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു ശബ്ദവും യഥാർത്ഥ മഖ്റജിൽ നിന്നും ആവുകയുള്ളൂ. യഖ്തഫു ത തൈ തു എത്ത് യഖ്തഫു അബ്സാറഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്സാറഹും എന്നല്ല അബ് അബ്സാ സ്വാദുച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതും ഇസ്തിഅലാൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്.
1: അബ്സാറഹും അബ്സാറഹും കുല്ലമാ അദാ ലഹും കുല്ലമാ.
0: ഇവിടെ കുല്ലമാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. കുല്ലമാ മദ്ദിൻ്റെ അക്ഷരം അദാ, അതിൽ ആദ്യത്തെ അക്ഷരം ഹംസ. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാവുമ്പോൾ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്.
1: കുല്ലമാ അദാ.
0: ഇനി അദാ, ഇത് മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ്ദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: അദാ.
0: അതുപോലെ തന്നെ ദ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. അലാ എന്നല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്വാഭാവികമായിട്ടും തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൃത്യമായ മഖ്റജൊന്നും അറിയാത്ത ആളുകൾക്ക് സ്വാദിന് പുള്ളിയുള്ള ദാദും പാഇന് പുള്ളിയിട്ട ദാദും അതുപോലെ തന്നെ അള്ളാഹു എന്ന ഈ മൂന്ന് ശബ്ദവും ആ ഒരുപോലെ തന്നെയാണ് ആവാറുള്ളത്. അത് ശരിക്കും മൂന്നും മൂന്ന് ശബ്ദം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് കൃത്യമായി അതിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. അദാ അദാ അലഹും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണത്.
1: അദാ അലഹും അദാ അലഹും മശൗഫി.
0: സാക്കിന മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാമു തമാസിലിൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: അദാ അലഹും മശൗഫി.
0: ഫി എന്നതിൽ ഹാന് സുക്കുൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെയും മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വ ഇസ എന്നല്ല വ ഇദ്ലമ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഇനി അദ്ലമ, അദ്ലമ അല്ല അദ്ലമ എന്നോ അതുപോലെ തന്നെ അദ്ലമ ഈ രൂപത്തിൽ മീൻസ് കലക്കല ചെയ്തിട്ടോ അല്ലെങ്കിൽ വാദിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നാൽ അല്ലാതെയാവുക. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് വാദ്, അതുപോലെ തന്നെ ദാദ്, ത ഒക്കെ. വ ഇദ അദ്ലമ അദ്ലമ
1: അദ്ലമ അലൈഹിം ഖാമു ഖാമു
0: ഖാമു അല്ല ഖാ
1: ഖാമു വലൗ ശാ അല്ലാഹു.
0: ശാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണത്.
1: വലൗ ശാ അല്ലാഹു ലദഹബ ലദഹബ ബിസമഇഹിം ലദഹബ ലദ ലദഹബ ലദഹബ ബിസമഇഹിം.
0: ഇവിടെ ബിസം മീമിന് ബിസമഇഹിം എന്ന് പറയരുത്. ബിസമഇഹിം ബിസമഇഹിം ബിസമഇഹിം ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
1: ബിസമഇ
0: ബിസമഇ എന്ന് ഹംസ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ബിസമഇഹിം വ അബ്സാരിഹിം ബിസമഇഹിം വ
0: സാക്കിന മീമിന് ശേഷം വ. നേരത്തെ പറഞ്ഞതുപോലെ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് ഉച്ചരിക്കണം. മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ബിസമഇഹിം വ അബ്സാരിഹിം. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
1: ബിസമഇഹിം വ അബ്സാരിഹിം വ അബ് വ അബ്
0: ബാഇന ഖലഖല ചെയ്യണം അഥവാ കേൾക്കണം.
1: വ അബ്സാരിഹിം ഇന്നല്ലാഹ
0: നൂൻ ശദ്ദ് മണിക്കണം.
1: അലാ കുല്ലി ഷൈഇൻ അലാ അലാ ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗം, എല എന്നല്ല,
1: അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ ഖാ
0: തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന തൻവീനിനെ
1: ഷൈഇൻ ഖാ.
0: ഖാഫ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ശ്രദ്ധിക്കണം. അതുപോലെ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക.
1: ഷൈഇൻ ഖാ ഷൈഇൻ ഖാ ഖദീർ ഖദീർ.
0: ഇവിടെ അവസാനത്തിൽ റായിനെ തെർഖീഖ് ചെയ്യണം. ഖദീർ എന്ന് കനപ്പിക്കുകയല്ല വേണ്ടത്, തെർഖീഖ് നേർപ്പിക്കുക. ഖദീർ ഖദീർ അല്ല ഖദീർ ഖദീർ. അവസാനത്തിലെ ദൈർഘ്യം നീട്ടൽ മദ്ദ ആരുദുൽ സുക്കൂൻ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 20-ാമധ്യായത്ത്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ കൃത്യമായി തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
3: أعوذ بالله من الشيطان الرجيم
4: إنا أنزلنا عليك الكتاب للناس بالحق فمن

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.

പാരായണവും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുവൈത്തിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

وسخر لكم الشمس والقمر دائبين

0: Allahu
1: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: ഇല്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم
3: ما كان على النبي من حرج

ما كان محمد أبا أحد من رجالكم

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ ഹസാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂനുസ് സൊയിലാസ്.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ദുഹാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ് എന്നിവയുടെ പാരായണമാണ് പാരായണം നിർവഹിക്കുന്നത് കാരി വാദി അൽ യമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു ദുഖാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫത്തഹ് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് വദീഉ അൽ യമാനി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദിലെ 39-40 ആയത്തുകൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 39-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 38-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഹാദാ, ഇത് അതാഉന, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക. ഔ അംസിഖ്, അല്ലെങ്കിൽ താങ്കൾ വെച്ചുകൊള്ളുക, കൈവശം വെക്കുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. അതായത്, ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്കുകൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തേക്കുക. ഇതാണ് 39-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു എന്ന് ഇതിനു മുമ്പുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, ഇത് നമ്മുടെ ദാനമാകുന്നു, അതുകൊണ്ട് താങ്കൾ ധാരാളമായി ഉപകാരം ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഹാദാ അതാഉന ഫംനുൻ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദി അഅ്തൈനാക, നാം താങ്കൾക്ക് നൽകിയത്, മിനൽ മുൽക്കി താമ്മി വസ്സുൽത്താനിൽ കാമിൽ, പൂർണമായ അധികാരം, അതേപോലെ തന്നെ ആധിപത്യം. കമാ സഅൽതന, താങ്കൾ ചോദിച്ചതു പ്രകാരം. അതുകൊണ്ട് ഫഅഅ്തി മൻ ശിഇത വഹ്റം മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ തടഞ്ഞുവെക്കുക. ലാ ഹിസാബ അലൈക്, താങ്കളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നില്ല. ഐ മഹ്മാ ഫഅൽത ഫഹുവ ജാഇസുൻ ലക്, താങ്കൾ എന്താണോ ചെയ്യുന്നത് അത് താങ്കൾക്ക് അനുവദനീയമാകുന്നു. ഉഹ്കും ബിമാ ശിഇത ഫഹുവ സ്വവാബ്, താങ്കൾ ഉദ്ദേശിക്കും പ്രകാരം വിധിക്കുക, അത് സത്യമാകുന്നു, ശരിയായതാകുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖുയ്യറ ബൈന അൻ യകൂന അബ്ദൻ റസൂല വഹുവല്ലദി യഫ്അലു മാ യുഅ്മറു ബിഹി. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. താൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. വ ഇന്നമാ ഹുവ ഖാസിമുൻ യഖ്സിമു ബൈനന്നാസി മാ അമറഹുല്ലാഹു ബിഹി, അല്ലാഹു തന്നോട് കൽപ്പിക്കുന്നത് പ്രകാരം ജനങ്ങൾക്കിടയിൽ നീതിയിൽ നിലകൊള്ളുന്ന വ്യക്തിത്വമാകുന്നു അദ്ദേഹം. വ ബൈന അൻ യകൂന മലികൻ നബിയ, അതേപോലെ തന്നെ ഒരു രാജാവായ പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. യുഅ്തി മൻ യശാ വയംനഉ മൻ യശാ ബിലാ ഹിസാബിൻ വലാ ജുനാഹിൻ, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാം, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാതിരിക്കാം, ആ വിഷയത്തിൽ വിചാരണക്ക് വിധേയനാകുകയില്ല. ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രവാചകൻ നൽകിയപ്പോൾ ഇഖ്താറൽ മൻസിലത്തൽ ഊല, ആദ്യത്തെ പദവിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ബഅദമ ഇഷ്തശാറ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം. ഇങ്ങനൊരു ഹദീസ് ഇമാം ബുഖാരിയുടെ താരീഖിൽ അവിടുന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹം, അള്ളാഹു നൽകിയ അനുഗ്രഹം, അത് ആ അനുഗ്രഹത്തിന് ധാരാളമായി നന്ദി കാണിക്കാൻ അള്ളാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഹാദാ അതാഉന, ഇത് നമ്മുടെ ദാനമാകുന്നു. ഫഖറ ബിഹി ഐന, അതുകൊണ്ട് താങ്കൾ കൺകുളിർമ അനുഭവിച്ചു കൊള്ളുക. ഫംനുൻ അലാ മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ ധാരാളമായി നൽകുക. ഔ അംസിക് മൻ ശിഇത, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ പിടിച്ചുവെക്കുക. ബിഗൈരി ഹിസാബിൻ, അതായത് ലാ ഹറജ അലൈക, താങ്കളുടെ മേൽ കുറ്റമില്ല. ഫീ ദാലിക്, ആ വിഷയത്തിൽ. വലാ ഹിസാബ, വിചാരണയുമില്ല. കാരണം ലിഇൽമിഹി തആല ബികമാലി അദ്ലിഹി വഹുസ്നി അഹ്കാമിഹി, അല്ലാഹുവിന് ആ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിന് നീതിബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. വലാ തഹ്സബന്ന ഹാദാലി സുലൈമാൻ ഫിദ്ദുനിയാ ദൂനൽ ആഖിറ, എന്നാൽ ആരും വിചാരിച്ചു പോകേണ്ട ഇത് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഈ ദുനിയാവിൽ മാത്രം നൽകുന്ന അനുഗ്രഹമാണെന്ന്, പരലോകത്തൊട്ടും നൽകുകയില്ല എന്ന് വിചാരിക്കണ്ട. ബല്ലഹു ഫിൽ ആഖിറത്തി ഖൈറുൻ അളീം, എന്നാൽ അദ്ദേഹത്തിന് പരലോകത്ത് ധാരാളമായ അനുഗ്രഹം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, അഅ്താഹുല്ലാഹു തആല, അള്ളാഹു അദ്ദേഹത്തിന് നൽകി, ഹാസൽ മുൽക, ഈ ആധിപത്യം. വഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ബിൽ ഖിയാർ, താങ്കൾ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. ഉംനുൻ അലാ മൻ ശിഅത വ അംസികിൽ മിന്ന അമ്മൻ ശിഅത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ നൽകാതിരിക്കുകയും ചെയ്യുക. ലാ ഹിസാബ അലൈക ഫീ ദാലിക്, ആ വിഷയത്തിൽ താങ്കൾ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുകയില്ല. വഹാദാ മിന തഖ്യീരിൽ മുത്ലഖി ഫി തസറുഫ്, ഇത് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയതാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വചനം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഹാദാ, ഇത് അതാഉനാ, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക അഥവാ തടഞ്ഞു വെച്ചുകൊള്ളുക എന്നർത്ഥം. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ, കണക്കില്ലാതെ. തുടർന്ന് നാൽപ്പതാമത്തെ വചനം, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ്. വഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് ദാനം. ഇന്ദനാ, നമ്മുടെ അടുക്കൽ, ലസുൽഫ, അടുപ്പം, സാമീപ്യസ്ഥാനം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും. അതായത് നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ അടുപ്പവും നല്ല മടക്കസ്ഥാനവും ഉണ്ട് താനും. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വലിഹാദ ലമ്മാ ദക്കറ തബാരക വതആല മാ അഅ്ത്വാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം, ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, നബ്ബഹ, അല്ലാഹു ഉണർത്തുന്നു, അല അന്നഹു ദു ഹല്ലിൻ അളീമിൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. അയ്ലൻ, ഈ ദുനിയാവിനതിന് ശേഷം പരലോകത്തും അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ഫഖാല തആല, അല്ലാഹു പറഞ്ഞു, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ, തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ നല്ല അടുപ്പമുണ്ട്. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും ഉണ്ട്. ഐ ഫിദ്ദാരിൽ ആഖിറ, ഈ മടക്കസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത്, നല്ല അഭയസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാകുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, ലമ്മാ ദക്കറല്ലാഹു മാ മന്ന അലാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫിദ്ദുനിയ, അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ദുനിയാവിൽ വെച്ച് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞതിന് ശേഷം, ദക്കറ മാ മന്ന അലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വഹുവ അന്നലഹു ഇൻദല്ലാഹി മർത്തബത്തൻ ആലിയ, തീർച്ചയായും അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട്. ഫിൽ ആഖിറ പരലോകത്ത് ലസുൽഫ ഖരീബത്തുൻ മിനല്ലാഹി അസ്സ വജൽ. ലസുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വഹുസ്ന മആബ് നല്ല മടക്ക സ്ഥലം എന്ന് പറഞ്ഞാൽ ഐ ഹുസ്ന മർജിഇൻ നല്ല മടങ്ങിപ്പോകാനുള്ള സ്ഥലം. ലി അന്ന മർജിഅഹു ഇലൽ ജന്ന അദ്ദേഹത്തിന്റെ മടക്കസ്ഥലം അത് സ്വർഗമാകുന്നു. അല്ലത്തി ഫിഹ ആ സ്വർഗമെന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത് ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബഷർ ഒരാളുടെ മനസ്സിൽ ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകം. സഹോദരന്മാരെ സഹോദരികളെ, നാം ഏറെ ആഗ്രഹിക്കേണ്ടതും കഠിനമായി പരിശ്രമിക്കേണ്ടതും കഠിനമായി അധ്വാനിക്കേണ്ടതും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ ആ അനുഗ്രഹം നമുക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ഇടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം മറ്റൊന്നും നമുക്ക് നേടാനില്ല. പക്ഷേ ക്ഷണികമായ ദുനിയാവിലെ ചില സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളിൽ പലരും നാളെ വരാനിരിക്കുന്ന പാർത്ഥിക ലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗലോകത്തെക്കുറിച്ചും അവിടുത്തെ അനുഭൂതികളെക്കുറിച്ചും അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും വിസ്മരിച്ചു കളയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം കുറവ് വരുത്തുന്നത്. പലപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ പരലോകത്തേക്ക് അവിടെ സ്വർഗം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി, അവൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി അത്രയൊന്നും നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മാന്ന് പറയുന്നു, ഐ ഹുവ മിനൽ മുഖറബീന ഇന്ദല്ലാഹ് അദ്ദേഹം അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ മുഖറബീങ്ങളിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ സാമീപ്യം ലഭിച്ചവരിൽപ്പെട്ട ആളാകുന്നു. അൽ മുഖറമീന ആദരണീയരിൽപ്പെട്ടവനാകുന്നു. ബി അൻവാഇൽ കറാമാത്തിലില്ലാഹ് അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ ആദരവുകൾക്ക് അദ്ദേഹം അർഹനാകുന്നു. അതിൻ്റെ കാരണമെന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാനായ പ്രവാചകനെക്കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ കാരണം? വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ് വഇന്ന ലഹു നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. ഇൻദനാ നമ്മുടെ അടുക്കൽ ലസുൽഫ അടുപ്പം സാമീപ്യസ്ഥാനം വഹുസ്ന മആബ് നല്ല മടക്കസ്ഥാനം. ഇത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. ഒന്നാമത്തെ കാരണം, ഏത് പ്രതികൂല അവസ്ഥയിലും വിശ്വാസ ദൃഢതയിൽ ഉറച്ചു നിന്നതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിങ്കൽ ആദരണീയനാവാനുള്ള കാരണം ഇതാണ് സഹോദരന്മാരെ. ഏത് പ്രതികൂലാവസ്ഥയിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിച്ചുകൊണ്ട് നിന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് നമുക്കും ഒരു വലിയ പാഠമാകേണ്ടതുണ്ട് അല്ലേ. ചിലപ്പോഴൊക്കെ രോഗം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഒക്കെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അങ്ങനെ വിധേയരാകുമ്പോൾ വിശ്വാസപരമായൊരു ചാഞ്ചല്യം നമുക്കുണ്ടാവാതിരിക്കാൻ ആത്മാർത്ഥതയോടുകൂടി കലർപ്പില്ലാത്ത ഈമാൻ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചില ഹദീസുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. സൽപ്രവർത്തനങ്ങളിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമാവാൻ അത് കാരണമായിത്തീരും. എപ്പോഴാണ് വിശ്വാസം ബലഹീനമാവുക? സൽപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്ന് ദുഷ്പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ, ചീത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ സ്വാഭാവികമായും ഈമാൻ അത് വളരെ കുറഞ്ഞ് കുറഞ്ഞ് പോകാൻ കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇത്രമാത്രം അല്ലാഹു സ്തുതിച്ചുകൊണ്ട് പറയാൻ, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനുള്ള കാരണം, അദ്ദേഹം നന്ദിയുള്ള അടിമകളിൽപ്പെട്ട ആളായിരുന്നു. നേരത്തെ വന്ന ആയത്തുകൾ നമ്മളത് മനസ്സിലാക്കി. അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. നാം ചിന്തിക്കണം, നമുക്ക് അല്ലാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളയുകയാണ് പതിവ്. നമ്മൾ നമ്മളേക്കാൾ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ നെടുവീർപ്പിടും. എനിക്ക് അത്രയൊന്നും സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ, ഞാൻ അത്രയൊന്നും സൗകര്യത്തിലല്ലോ ജീവിക്കുന്നത് എന്ന്. പക്ഷേ നമ്മേക്കാൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗപീഡയാൽ പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അൽഹംദുലില്ലാഹ്, അല്ലാഹു അവൻ എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, ഞാൻ അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയനായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കും. അപ്പോൾ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ, അതല്ല നന്ദി കെട്ടവരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഖേദിച്ചു മടങ്ങിയവരായതിനാൽ, അല്ലാഹുവിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങി അദ്ദേഹം. പലപ്പോഴും ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ, സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, സമൃദ്ധമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ മിക്ക മനുഷ്യരും അല്ലാഹുവിനെ വിസ്മരിക്കാറാണ് പതിവ്. അല്ലേ, വളരെ സുഖകരമായ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഏത് പ്രയാസകരമായ അവസ്ഥയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതെ, ഇപ്പോൾ ഫജറിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലുണ്ടായേക്കാം. പക്ഷേ പലപ്പോഴും സമ്പന്നതയിൽ ജീവിക്കുന്ന, സുഖലോലുപതയിൽ ജീവിക്കുന്ന, സൗകര്യങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന ആളുകൾ ആ രംഗത്ത് കുറവാണോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ തരത്തിലും അനുഗ്രഹങ്ങളിൽ, ധാരാളമായ അനുഗ്രഹങ്ങളിൽ ജീവിച്ചപ്പോഴും അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവ്വാബായിരുന്നു എന്നാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നമ്മൾ പഠിച്ച വചനമാണ്. അദ്ദേഹം എത്ര നല്ല അടിമയാണ്, കാരണം അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. അപ്പം നമ്മളെയും നമ്മൾ ആ നിലക്ക് മാറ്റിയെടുക്കണം, അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങാൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്, അല്ലാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മളും നമ്മുടെ റബ്ബുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എത്രമാത്രം ഓർക്കാറുണ്ട്, നാം ആ റബ്ബിനോട് എത്രമാത്രം നന്ദി കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹ തന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ, അത് മഹത്തരമായ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
2: വചനം 18.
3: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
4: കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ.
3: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലീനിൽ തന്നെയായിരിക്കും.
2: വചനം 19.
3: വമാ അദ്റാക, നിനക്കു എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
4: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
3: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
2: വചനം 20.
3: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
4: കിതാബും മർഖൂം,
3: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
2: വചനം 21.
3: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
4: യഷ്ഹദുഹുൽ മുഖറബൂൻ,
3: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
5: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 22.
3: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
4: ഇന്നൽ അബ്റാറ ലഫീ നഈം,
3: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
2: വചനം 23.
3: അലൽ അറായിക, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
4: അലൽ അറായിക യൻദുറൂൻ,
3: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
2: വചനം 24.
3: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റെ.
4: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
3: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിൻ്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
2: വചനം 25.
3: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
4: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
3: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
2: വചനം 26.
3: ഖിതാമുഹു, അതിൻ്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
4: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ,
3: അതിൻ്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
2: വചനം 27.
3: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
4: വമിസാജുഹു മിൻ തസ്നീം,
3: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
2: വചനം 28.
3: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
4: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ,
3: എന്നുവെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
5: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു

0: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
1: വചനം 30.
2: അവർ നടന്നാൽ, ബിഹിം അവരിൽ കൂടി, അരികെ, യതഗാമസൂൻ അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
3: വഇദാ മറൂ ബിഹിം യതഗാമസൂൻ
0: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
1: വചനം 31.
2: വഇദങ്കലബു അവർ തിരിച്ചു ചെന്നാൽ, ഇലാ അഹ്ലിഹിം അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻകലബു അവർ തിരിച്ചു ചെല്ലും, ഫക്കിഹീൻ രസിക്കുന്നവരായിട്ട്.
0: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
1: വചനം 32.
2: വഇദാ റഔഹും അവർ അവരെ കണ്ടാൽ, ഖാലു അവർ പറയും, ഇന്നഹാഉലൈ നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: فاليوم الذين آمنوا من الكفار يضحكون.
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്ത് നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെ കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽസുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാക്കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽസുവിബൽ കുഫാറു മാക്കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.

0: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1 വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ആദ്യ ജുസ് മുതൽ അവസാന ജുസ് വരെ പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സോഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: يعتذرون إليكم إذا

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
1: أعوذ بالله من الشيطان الرجيم.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പാരായണത്തിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന കുരുന്നുകളുടെ ശബ്ദം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1-11 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു സൈഫ് ഉർ റഹ്മാൻ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1 മുതൽ 11 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് സെയ്ഫുറഹ്മാൻ.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

اهدنا الصراط المستقيم صراط الذين

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫാത്തിഹ ഷെയ്ഖ് തൗഫീഖ് സയ പാരായണം നിർവഹിച്ചത്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: الخير فتنة وإلينا ترجعون.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വശ്യമായ ശ്രവണം നമുക്ക് ലഭിച്ചത് സൂറ അൽ അംബിയ 30 മുതൽ 35 വരെ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ, സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദൽ ഖാമിദി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ, സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് 80-ാമത്തെ സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു, അൻജ നൂൻസാക്കിനക്ക് ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്ക, അൻജ പിന്നെ ജാ അ മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു, വീണ്ടും ഇഖ്ഫാ തൻഫ പിന്നെ അമ്മ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനക്ക് ശേഷം ത ഇഖ്ഫാ അമാലൈക അല്ല യസ്സക്ക അമ്മ മീം ഷദ്ദുണ്ട് പിന്നെ മൻജ അക്ക വീണ്ടും ഇഖ്ഫാ وهو يخشى فأنت അതു അങ്ങനെ തന്നെ ഇഖ്ഫ അൻത പിന്നെ അൻഹു ഒട്ടും മണിക്കേണ്ടതില്ല. കല്ല ഇന്നഹ തദ്കിറ ഫമൻ ഷാ നൂൻസാക്കിനു ശേഷം ഷീനാണ് നന്നായിട്ട് മണിക്ക, ഷാ മദ് ഫി സുഹുഫിം തൻവിന് ശേഷം മീം ഇത് കാമ്പികുന്ന നന്നായിട്ട് മണിക്ക, മർഫുഅത്തിം മുത്തഹറ അതേ നിയമം, ബി ഐദി സഫറ കിറാമിം ബററ ഇവിടെ തൻവിന് ശേഷം ബാ ആണ് ഇഖ്ലാബ്, ആ നൂന്നെ മീമാക്കി മണിച്ച് കുന്നത്തോടു കൂടി, കിറാമിംബ ഖുതില ഇൻസാനു ഇൻസാൻ ഇഖ്ഫാ മാ അക്ഫറ മദ് പിന്നെ മിൻ ഐ ഷൈഇൻ ഖ ഇൽഹാറാണ് തൻവിന് ശേഷം ഖ മിൻ നുത്ഫതിൻ ഖലഖഹു നുത്ഫതിൻ തൻവിന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ, ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫ അഖ്ബറ വീണ്ടും മദ് അൻഷറ യൂനുസാക്കിന് ശേഷം ഷീന് മണിക്കുക നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതും അങ്ങനെ തന്നെ രണ്ടും ഇഖ്ഫ ആണ് നന്നായിട്ട് ഉന്നത്തോടുകൂടി. മദ് ഇഖ്ലാബാണ് അംബത്തിന നൂന് സാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക അമ്പത്തിന. അയന ബം വ തന്വിന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അയന ബം വ ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. വസൈത്തൂന വ അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹ തൗവ തന്വിന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന മതാ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന മതാ അല്ല വലിയ അന്നാമിക്കു നുൻസാക്കിന് ശേഷം അയിന് ഇൽഹാറാണ്. ഫഇദ ജാ മദ് സാഹ മദ് ലാസിമാണ് നല്ലോന്ന് കിട്ടണം. സാഹ അലല്ലാലിൻ പോലെ യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നുൻസാക്കിന് ശേഷം അ ഇൽഹാർ ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി മ്രിഇം മ്രിഇം മിൻ തൻവീനിന് ശേഷം മീമാണ് നന്നായിട്ട് മണിക്കുക. പിന്നെ മിൻഹും ഒട്ടും മണിക്കണ്ട. യോമ ഇദൈൻ ഷീനാണ് ഇൽഹാർ ഇഖ്ഫ ആണ് നിയമം. തൻവീനിന് ശേഷം ഷീന് മിൻഷരി പോലെ വുജൂഹു യൗമ ഇദിമ്മു രണ്ടും തൻവീനിന് ശേഷം യ ആണ്. പിന്നെ തൻവീനിന് ശേഷം മീമാണ് രണ്ടും. ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം വുജൂഹു യൗമ ഇദിമ്മുസ്ഫിറ അങ്ങനെ അത് വുജൂഹു രണ്ടും നന്നായിട്ട് മണിക്കും. പിന്നെ ലാഹിക്കത്തും മുസ്തബ്ഷിറ അതും അങ്ങനെ തന്നെ. പിന്നെ വുജൂഹു യൗമ ഇദിൻ അലൈഹ അത് ആദ്യത്തത് നന്നായിട്ട് മണിക്കുക. പിന്നത്തെ ഇൽഹാറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ വുജൂഹു യൗമ ഇദിൻ അലൈഹ എങ്ങനെ മദ് അൽ കഫറത്തുൽ ഫജർ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം, ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും.
4: ആ ഔദു ബില്ലാഹി മിനശ് ശൈത്വാൻ

0: تذكرة.
1: كلا إنها تذكرة.
2: إن شاء الله إذن باقي مك أدتا إبسود النوكام. وآخر دعوانا أن الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: هذا القرآن يوحدنا لطريق الخير يوجهنا.
7: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
8: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 18-19 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു ഖുർആൻ പാരായണത്തിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കള്, സൂറത്തുൽ ബക്കറയിലെ 17 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനസ്സിലാക്കി വരുന്നത് ഇൻഷാ അല്ലാ. ഇന്ന് 18-19 ആയത്തുകളാണ് എടുക്കുന്നത്.

പതിനെട്ടാമത്തായത്ത് സുമ്മുൻ. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് സുമ്മുൻ, ഇവിടെ സ്വാദാണ്, സീന് ആവരുത്, സുമ്മ് എന്ന് പറയരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ തന്നെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം, മണിക്കണം, സുമ്മുൻ സുമ്മു. ശേഷം സുമ്മുൻ തൻവീന് ശേഷം ബ. ഇവിടെ തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനു ശേഷം ബ വന്നാൽ അതിനെ തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂനിനെ മീമാക്കി അഥവാ ഇഖ്ലാബ് ചെയ്യണം, മാറ്റി മറിക്കണം. തൻവീനിനെയോ സാക്കിന നൂനിനെയോ മീമാക്കി ഉച്ചരിക്കണം. അതാണ് അവിടെ ചെറിയൊരു മീം കാണാൻ പറ്റും. അതിനാണ് ഖുർആനിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുമ്മുൻ ബുക്മുൻ, അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുമ്മുൻ ബുക്മുൻ. ഇനി ബുക്മുൻ, ബുക്ക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ ബുക്മുൻ അമ്യുൻ, ബുക്മുൻ അമ്യുൻ തൻവീന് ശേഷം അയിന്, അവിടെ മണിക്കാതെ ഇവ്ഹാർ അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. അമ്യു ഫ, ഇവിടെയും തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അമ്യു ഫ, മണിക്കുമ്പോൾ ഇദ്ഗാമ പോലെ തോന്നിക്കരുത്, അമ്യു ഫ അല്ല, അമ്യു ഫ. ഫഹും ലാ യർജിഊൻ, ഫഹും ലാ യർജിഊൻ, യർജിഊൻ അയിന് ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഇനി അടുത്ത ആയത്തിൽ أو كصيب من السماء, أو كصيب, كصيب صاد, صاد ഉച്ചരിക്കുമ്പോൾ അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരം, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഔ കസയ്യിബിൻ, സയ്യിബിൻ, സയ്യിബിൻ, ഔ കസയ്യിബിൻ മിന, തൻവീനു ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഔ കസയ്യിബിൻ മിന, മിനസ്സമാഇ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ മിനസ്സമാഇ ഫീഹി ളുലുമാതുൻ, ളുലുമാത് അല്ല, വ വി ദു ദു, ളുലുമാത്, ളുലുമാതുൻ വ, തൻവീനു ശേഷം വ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ളുലുമാതുൻ വ. അതുപോലെ തന്നെ വറഅദുൻ വ ബർഖ്, ഇവിടെയും അതേ നിയമം തന്നെ, വറഅദുൻ, വറഅദുൻ വ ബർഖ്. ഇനി വബർക്ക് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. വബർക്ക് യജ്അലൂന അസാബിഅഹും, യജ്അലൂന ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. യജ്അലൂന അസാബിഅഹും, അസാബിഅഹും സാദ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അസാബിഅഹും, അസാബിഅഹും ഫി, സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. അസാബിഅഹും ഫി, അങ്ങനെ പറയാനുള്ള കാരണം സാക്കിനായ മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ ഈ രണ്ടക്ഷരങ്ങൾ വരുമ്പോൾ ഈ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാനൊരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അസാബിഅഹും ഫി, ഫീ ആദാനിഹി, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഫീ ആദാനിഹിം, ഇനി ഇവിടെ ആദാനിഹിം എന്നുള്ളത് ആസാനിഹിം എന്ന് ഓതരുത്, ആസാനിഹിം അല്ല, ആദാനിഹിം. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, വളരെ നേരിയ തോതിൽ. ആദാനിഹിം, ആദാനിഹിം മിന, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആദാനിഹിം മിന, മിനസ്സവാഇഖി, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത്. സ്വാദ്, അയിന്, ഖാഫ് ഒക്കെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. മിനസ്സവാഇഖി, മിനസ്സവാഇഖി, അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗം. മിനസ്സവാഇഖി,
ഹദറൽ മൗത്ത് ഹസറ അല്ല, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ദാൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചു ഉച്ചരിക്കണം, ഹസറ എന്ന് അല്ല ഹദറ. ഹദറൽ മൗത്ത്, ഹദറൽ മൗത്ത്. അവിടെ മൗത്ത് എന്നോ അല്ലെങ്കിൽ മൗത്ത് അങ്ങനെയും ആവരുത്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. എന്നാൽ കൽക്കല ചെയ്യാത്ത ആ രൂപത്തിൽ കേൾക്കുകയും വേണം മൗത്ത്. വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ. വല്ലാഹു മുഹീതും, മുഹീത് ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹീത് അല്ല മുഹീത്. മുഹീതും ബിൽ ഇവിടെയും മണിക്കണം, തൻവീന് ശേഷം ബ. മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് തൻവീനിനെയോ അല്ലെങ്കിൽ സാക്കിന നൂനാണെങ്കിലും ശരി അതിനെ മീമാക്കി മാറ്റണം. മുഹീതും ബിൽ, മുഹീതും ബിൽ, ബിൽ കാഫിരീൻ, കാഫിരീൻ, കാഫിരീൻ എന്ന് ഓതരുത്, കാഫിനൊക്കെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അവസാനത്തിലുള്ള ആ മദ്ദ്, മദ്ദ് ആരുദുൽ സുക്കൂൻ, ബിൽ കാഫിരീൻ. ഒന്നും കൂടെ നമുക്ക് പാരായണം ചെയ്യാം. സുമ്മും ബുക്മുൻ ഉംയൂ ഫഹും ലാ യർജിഊൻ أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون

0: സൂറത്തുൽ ബഖറയിലെ 18-19 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 18-19 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 473 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അബ ഹുദൻ വദിക്രാ ലിഉലിൽ അൽബാബ് ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖു വസ്തഗ്ഫിർ ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഇരു ഹറമുകളിലെ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം ശ്രവിക്കാം.

بميت ومن ورائه عذاب غليظ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
2: വചനം 18.
3: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫീ ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
4: കല്ല ഇന്ന കിതാബ അൽ അബ്റാരി ലഫീ ഇല്ലിയീൻ.
3: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
2: വചനം 19.
3: വമാ അദ്റാക, നിനക്ക് എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
4: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
3: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
2: വചനം 20.
3: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
4: കിതാബും മർഖൂം,
3: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
2: വചനം 21.
3: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
4: യഷ്ഹദുഹുൽ മുഖറബൂൻ,
3: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
5: സിജീനിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെക്കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 22.
3: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
4: ഇന്നൽ അബ്റാറ ലഫീ നഈം,
3: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
2: വചനം 23.
3: അലൽ അറായിക്ക്, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
4: അലൽ അറായിക്ക് യൻദുറൂൻ,
3: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
2: വചനം 24.
3: തഅരിഫു, നിനക്കു മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ. ഓജസ്, അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റെ.
4: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
3: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിൻ്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
2: വചനം 25.
3: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
4: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
3: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
2: വചനം 26.
3: ഖിതാമുഹു, അതിൻ്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ ഇടമത്സരം നടത്തുന്നവർ.
4: ഖിതാമുഹു മിസ്ക് വഫി ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ
3: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
2: വചനം 27.
3: വ മിസാജുഹു അതിന്റെ കലർപ്പ് മിൻ തസ്നീം തസ്നീം കൊണ്ടായിരിക്കും.
4: വ മിസാജുഹു മിൻ തസ്നീം
3: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
2: വചനം 28.
3: ഐനൻ ഒരു ഉറവുജലം. യശ്റബു ബിഹ അത് കുടിക്കും. അൽ മുഖറബൂൻ സാമീപ്യം സിദ്ധിച്ചവർ.
4: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ
3: എന്നു വെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
5: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കിൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
2: വചനം 29.
3: ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ അജ്റമു കുറ്റം ചെയ്ത കാനു അവരായിരുന്നു മിനല്ലദീന ആമനു വിശ്വസിച്ചവരെക്കുറിച്ച് യദ്ഹകൂൻ ചിരിക്കും.
4: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ
3: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
2: വചനം 30.
3: വഇദാ മറു അവർ നടന്നാൽ ബിഹിം അവരിൽ കൂടി അരികെ യതഗാമസൂൻ അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
4: വഇദാ മറു ബിഹിം യതഗാമസൂൻ
3: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
2: വചനം 31.
3: വഇദം ഖലബു അവർ തിരിച്ചു ചെന്നാൽ ഇലാ അഹ്ലിഹിം അവരുടെ സ്വന്തക്കാരിലേക്ക് ഇൻ ഖലബു അവർ തിരിച്ചു ചെല്ലും ഫഖിഹീൻ രസിക്കുന്നവരായിട്ട്.
4: وَإِذًا قَلَبُوا إِلَىٰ أَهْلِهِمْ قَلَبُوا فَكِهِينَ
3: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായി കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
2: വചനം 32.
3: وَإِذًا رَأَوْهُمْ അവർ അവരെ കണ്ടാൽ ഖാലു അവർ പറയും ഇന്നഹാ ഉലൈ നിശ്ചയമായും ഇക്കൂട്ടർ ലദാല്ലൂൻ വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്.

0: പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ ആ മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
2: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തുനാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
2: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ സുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ സുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
2: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
0: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1-ാമത്തെ വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
5: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയം

0: സമാധാനവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സ്വാദിലെ 36 മുതൽ 38 വരെ ആയത്ത് നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 36-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫസഹർനാ, അപ്പോൾ നാം കീഴ്പ്പെടുത്തി, ലഹു, അദ്ദേഹത്തിന്, അരീഹ, കാറ്റിനെ, തജിരി, സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ അത് സഞ്ചരിക്കും, ബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം, റുഹാൻ, മാർദ്ദവമായ നിലയിൽ അല്ലെങ്കിൽ സൗമ്യമായി, ഹൈസു അസ്വാബ്, അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്യം വച്ചിടത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തിക്കൊടുത്തു, അത് അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം, അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് സൗമ്യമായ നിലയിൽ, അതായത് നിഷ്പ്രയാസം സഞ്ചരിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. കാറ്റിനെ യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റിയ തരത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു അധീനമാക്കിക്കൊടുത്തു എന്നതാണ്. ഐ ലയ്യിനത്തൻ ഹയ്യിനത്തൻ, റുഹാൻ എന്ന് പറഞ്ഞാൽ മാർദ്ദവമായ നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായ നിലക്ക് എന്നതാണ്. വലൈസത്ത് ആസിഫത്തൻ, ശക്തമായ കാറ്റായിരുന്നില്ല അത്, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കൊടുങ്കാറ്റായിരുന്നില്ല. മുദ്മിറത്തൻ, അതുപോലെ തന്നെ നാശത്തിന് കാരണമാകുന്നതും ആയിരുന്നില്ല. വഇന്നമാ തജിരി ബി അംരിഹി റുഹാൻ ഹൈസു അസാബ് യഅനി ഹൈസു അറാദ്, അദ്ദേഹം എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ തരത്തിൽ, ലക്ഷ്യസ്ഥാനത്തേക്കെത്താൻ പറ്റിയ തരത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, വല്ലത്തി ബഅദഹ ഖാല ഫഅഅത്വാഹുല്ലാഹു മാ അഅത്വാഹു, അല്ലാഹു അദ്ദേഹത്തിന് നൽകി എന്നു പറയുന്നതെല്ലാം അല്ലാഹു നൽകി, എന്നാൽ വഫിൽ ആഖിറത്തി ലാ ഹിസാബ അലൈഹി, പരലോകത്ത് കണക്ക് ചോദിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു പ്രതിഫലം നൽകും. ഹാകദ ഔറദഹു അബുൽ ഖാസിം ഇബ്നു അസാക്കിർ ഫീ തർജുമത്തി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫീ താരീഖി. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇമാം ഇബ്നു അസാക്കിർ തന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖാലൽ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലാ, ലമ്മ ആഖറ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അൽ ഖൈല ഗളബൻ ലില്ലാഹി അസ്സവജൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ തന്നെ വിസ്മരിപ്പിക്കാൻ കാരണക്കാരായ കുതിരകളെ അദ്ദേഹം അറുത്തതിനു ശേഷം, അവ്വലഹുല്ലാഹു തആല മാ ഹുവ ഖൈറും മിൻഹാ, അവയേക്കാൾ ഉത്തമമായത് അല്ലാഹു അദ്ദേഹത്തിന് പകരം നൽകി. വ അസ്റഅ, അവയേക്കാൾ വേഗത കൂടിയവയെ അല്ലാഹു അദ്ദേഹത്തിന് പകരം നൽകി. അത് അരീഹ് അല്ലത്തി ഗുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ, ഇമാം തൊബരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. അതായത് ആ കാറ്റിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു, അതിൻ്റെ സായാഹ്ന സഞ്ചാരവും ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു. പിന്നെ ഹൈസു അസ്വാബ്, ആ ആയത്തിലെ മറ്റൊരു പ്രയോഗമാണ്, അദ്ദേഹം ലക്ഷ്യം വച്ചയിടത്തേക്ക്, ഹൈസു അറാദ മിനൽ ബിലാദി, ഏത് പ്രദേശത്തേക്ക് പോകാനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ, നിഷ്പ്രയാസം എത്തിച്ചേരാൻ പറ്റിയ തരത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കിക്കൊടുത്തു. മറ്റൊന്ന് യഅനി ദല്ലൽനാഹാ, ഉസൈം റഹ്മത്തുള്ള പറയുന്നു, നാം അദ്ദേഹത്തിന് അധീനമാക്കിക്കൊടുത്തു, അരീഹ ഐ അൽഹവാ, കാറ്റിനെ, യഖൂലു തആല തജ്രി ബി അംരിഹി റുഹാൻ ഹൈസു അസാബ്, അത് സഞ്ചരിക്കും വളരെ സൗമ്യമായ നിലക്ക് അദ്ദേഹം ലക്ഷ്യം വെച്ചയിടത്തേക്ക്. തജ്രി ഐ തസീറു ബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം അത് സഞ്ചരിക്കും. അല വഫ്ഖി അംരിഹി റുഹാൻ ഐ ലീനതൻ ഫീ സൈരിഹ വഹുബൂബിഹ ലീനതൻ ഫീ ത്വാഅതിഹ, അദ്ദേഹത്തെ അനുസരിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന കാര്യത്തിനും വളരെ ലോലമായ സൗമ്യമായ തരത്തിൽ, ഒരിക്കലും പ്രയാസകരമായ തരത്തിലോ ധിക്കാരപരമായ തരത്തിലോ ആയിരുന്നില്ല. ഇദാ കാനത്തി റീഹു ജനൂബൻ വഹുവ യുരീദു അൻ യദ്ഹബ ഇലൽ ജനൂബ് വയഅമുറുഹ അൻ തഹുബ്ബ ഷിമാലൻ ഫതഹുബ്ബു ഷിമാല. ഏതെങ്കിലും തെക്കു ഭാഗത്തുള്ള ആ സന്ദർഭത്തിൽ വടക്കോട്ട് പോകാൻ, വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ, അത് കൽപ്പിക്കുമ്പോൾ ആ കാറ്റ് വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കും, അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കും. അങ്ങനെ ഫതഹ്മിലുഹു ഹൈസു അറാദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ കാറ്റ് അദ്ഹത്തെ വഹിച്ചു കൊണ്ടുപോയി. ഖദ് യഖൂലു ഖായിലുൻ കൈഫ യതിമ്മുൽ ജംഉ ബൈന ഖൗലിഹി റുഖാഅൻ വ ബൈന ഖൗലിഹി ഫീ ആയത്തിൻ ഉഖ്ര. ഈ വചനത്തിൽ പറയുന്ന റുഖാ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്, വളരെ സൗമ്യമായി ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോയി എന്നാണ്. എന്നാൽ മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ അംബിയയിലെ 81-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വലി സുലൈമാന റീഹ ആസിഫതൻ തജരി ബി അംരി ആസിഫതൻ തജരി ബി അംരിഹി ഇലൽ അർദി ലതി ബറക്നാ ഫീഹാ وكنا بكل شيء عالمين. സുലൈമാന് ശക്തിയായി വീശുന്ന കാറ്റിനെയും നാം കീഴ്പ്പെടുത്തി, നാം അനുഗ്രഹം നൽകിയിട്ടുള്ള ഭൂപ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം ആ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അറിവുള്ളവനാകുന്നു എന്ന് അള്ളാഹു സൂറത്തുൽ അംബിയയിൽ പറഞ്ഞു. അവിടെ സുലൈമാന് ശക്തിയായി വീശുന്ന കാറ്റിനെ നാം കീഴ്പ്പെടുത്തിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് സൗമ്യമായ കാറ്റിനെ എന്നാണ്. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒന്നിപ്പിക്കുക? വൽ ജവാബു അന്നൽ ജംഅ ബൈനഹുമാ സഹലുൻ ഫഹുവ റുഖാഉൻ ലൈസ ഫിഹ സഅസഅതുൻ. ഈ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കുന്ന കാറ്റല്ല. സൂറത്തുൽ അംബിയയിൽ ആസിഫത്ത് എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ വേഗതയെക്കുറിച്ചാകുന്നു, അതല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാറ്റല്ല. നേരത്തെ സൂറത്ത് സബയിൽ അള്ളാഹു ഇത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഉദുവുഹാ ഷെഹറുൻ വറവാഹുഹാ ഷെഹർ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരം ആയിരുന്നു. സുബ്ഹാനല്ലാ, പ്രഭാത സമയത്തത് സഞ്ചരിക്കുന്നത് ഒരു മാസത്തെ യാത്രാദൂരം സഞ്ചരിക്കും. വറവാഹുഹ സായാഹ്നത്തിലെ സഞ്ചാരമാകട്ടെ ഷെഹറുൻ ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു. യഅനി തംഷി ഫി സ്വബാഹി വലാ യഅതി സവാല ശംസ് ഇല്ലാ വഖദ് ഖത്അത് മസാഫത ഷെഹരിൻ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു വരും. അത് ഒരു മാസത്തെ യാത്രാദൂരം സഞ്ചരിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അത്ര സൗകര്യപ്രദമായ രൂപത്തിൽ, വളരെ അനുഗ്രഹീതമായ രൂപത്തിലാണ് ഈ അനുഗ്രഹം നൽകിയതെന്ന് 36-ാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്നു. പിന്നെ ഹൈസു അസ്വാബ് എന്നൊരു പ്രയോഗം കാണാൻ സാധിക്കും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നിടത്തേക്ക്, ഐ ഹൈസു അറാദ അൽ ജിഹത്തല്ലത്തി യുരീദ്, ഏത് ഭാഗത്തേക്കാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ. വഹാദാലം യഹ്സുൽ ലി റസൂലിൻ വൈരിഹി, ഇത് മറ്റൊരു പ്രവാചകനും കരസ്ഥമാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഫീമാ നഅലം, നമുക്കറിയുന്ന. വലാലി മലിക്കിൻ മിനൽ മുലൂക്കി യഉമുറു റീഹു ഫ തസീറു ബിഹി ഹൈസു അറാദ്, ഒരു രാജാവിനും സ്വായത്തമാക്കാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു ഇത്. എപ്പോൾ എവിടേക്കു വേണ്ടി സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നുവോ യഥേഷ്ടം ആ ഭാഗത്തേക്ക് കാറ്റ് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോവുക എന്ന അനുഗ്രഹം. തുടർന്ന് 37-ാമത്തെ വചനം, വശയാത്വീന കുല്ലബന്നാവാസ്, വശയാത്വീന പിശാചുക്കളെയും, കുല്ലബന്നായിൻ അതായത് കെട്ടിട നിർമ്മാണക്കാരായവരെയെല്ലാം, വഗവ്വാസിൻ മുങ്ങൽക്കാരുമായ എല്ലാ കെട്ടിട നിർമ്മാണക്കാരും സമുദ്രത്തിൽ മുങ്ങൽക്കാരുമായ പിശാചുക്കളെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ്തജാബല്ലാഹു ലഹു വഗഫറ ലഹു ورد عليه ملكه وزاده ملكا لم يحصل لأحد من بعده. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, മാത്രമല്ല അദ്ദേഹത്തിന് പാപം അള്ളാഹു പൊറുത്തുകൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് അധികാരം അദ്ദേഹം തിരിച്ചു നൽകി. വസാദഹു മുൽക്കൻ, അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ വീണ്ടും ആധിപത്യം നൽകി, മറ്റൊരാൾക്കും കരസ്ഥമാക്കാൻ കഴിയാത്ത ആധിപത്യം. അതെന്താണ്? വഹുവ തസ്ഖീറു ഷയാത്തീൻ, പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യബുനൂനമാ യുരീദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നവ അവ അവർ നിർമ്മിച്ചു കൊടുക്കുന്ന. വയഗൂസൂന ലഹു ഫിൽ ബഹരി, അതുപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങി വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുങ്ങിയെടുത്തു കൊടുക്കുന്ന. അദ്ദുറ വൽ ഹുലിയ വമൻ അസ്വാഹു മിൻഹും ഖാറന ഫിൽ അസ്ഫാദി വ ഔസഖഹു, അദ്ദേഹത്തെ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരെ ബന്ധനസ്ഥരാക്കാൻ കഴിയുന്ന രൂപത്തിലും അള്ളാഹു അദ്ദേഹത്തിന് അധീനമാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ വമിൻഹും മൻ ഹുവ മുസ്തഅ്മലുൻ ഫിൽ അബ്നിയതി അൽഹാഇല, വളരെ മനോഹരമായ വളരെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ജിന്നുകളെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ മിൻ മഹാരീബ വ തമാസീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരി റാസിയാത്ത്, സൂറത്തു സബയിൽ പറഞ്ഞതുപോലെ വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ വലിയ രൂപങ്ങളും അതുപോലെ തന്നെ വലിയ വെള്ളം ശേഖരിക്കാൻ പറ്റിയ വലിയ വലിയ ടാങ്കുകളും അങ്ങനെ തന്നെയുള്ള വലിയ പാത്രങ്ങളുമെല്ലാം നിർമ്മിക്കാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇലാ ഗൈരി ദാലിക മിനൽ അഅമാലി ശാഖ, ഇതല്ലാത്ത വളരെ പ്രയാസകരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ജിന്നുകളെ. അല്ലത്തി ലാ യഖ്ദുറു അലൈഹ അൽ ബഷർ, മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത പലതും നിർമ്മിക്കാൻ കഴിയുന്നവരെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വത്വാഇഫത്തുൻ ഗവ്വാസൂന ഫിൽ ബിഹാർ, മറ്റു ചില ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവരാരാണ്? മുങ്ങൽ വിദഗ്ധന്മാരാകുന്നു, മുങ്ങിയെടുക്കുന്നവരാകുന്നു. ഫിൽ ബിഹാർ, സമുദ്രത്തിൽ. യസ്തഖ്രിജൂന മിമ്മാ ഫീഹാ മിനൽ ലആലിഇ വൽ ജവാഹിരി വൽ അശ്യാഇ നഫീസ, വളരെ വിലപിടിപ്പുള്ള പലതും മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമൊക്കെ മുങ്ങിയെടുക്കുന്ന അത്തരത്തിലുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലത്തീല തൂജദു ഇല്ലാ ഫീഹാ, മറ്റൊരാൾക്കും മറ്റു സ്ഥലത്തൊന്നും കാണാൻ കഴിയാത്ത വിലപിടിപ്പുള്ള വസ്തുക്കൾ സമുദ്രത്തിൽ മുങ്ങിയെടുക്കുന്ന ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറഞ്ഞ കാര്യം. മറ്റൊന്ന്, അള്ളാഹു മറ്റൊരു സൂറത്തിൽ, സൂറത്തു സബയിൽ പറയുന്നു, വമൻ യസ്ഇ മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീൽ വതമാസീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരിർ റാസിയാത്ത്. സൂറത്തു സബയിലെ 12-13 വചനത്തിൽ കാണാം, വമൻ യസിഖ് മിൻഹും, ആരെങ്കിലും തെറ്റിപ്പോകുന്നുവെങ്കിൽ, അൻ അംരിന, നമ്മുടെ കൽപ്പനയിൽ നിന്ന്, നുദിഖുഹു, നാം അവനെ അനുഭവിപ്പിക്കും, മിൻ അദാബിസ് സഈർ, വേദന ഏറിയ അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകശിക്ഷ നാം അവനെ അനുഭവിപ്പിക്കും. യഅമലൂന ലഹു മാ യശാ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പാത്രങ്ങളും പലതും അവർ നിർമ്മിച്ചുണ്ടാക്കി. അതാണ് ആ വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം. ഇനി 38-ാമത്തെ വചനം, വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വആഖരീന, വേറെ ചിലരെയും, മുഖറനീന, ബന്ധിക്കപ്പെട്ട, കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ്, വിലങ്ങുകളിൽ, അതായത് വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന മറ്റു ചിലരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് ഈ 38-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഐ മൂസഖൂന ഫിൽ അഗ്ലാലി വൽ അക്ബാലി മിമ്മൻ ഖദ് തമറദ വ അസാ വംതനഅ മിനൽ അമലി വ അബാ, അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അത് ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധിക്കാരികളായവരെ ബന്ധനത്തിൽ ആക്കാൻ ബന്ധനസ്ഥരാക്കാൻ വേണ്ടിയും അള്ളാഹു അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഔ ഖദ് അസാഅ ഫീ സ്വനീഇഹി വഅതദാ, ഒന്നുകിൽ ധിക്കാരപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അങ്ങനെയുള്ളവരെ വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റു ചിലരെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇമാം തബറി റഹ്മത്തുള്ള പറയുന്നു, തജ്മഉൽ യദൈനി ഇലാ ഉനുഖിഹി, കൈകൾ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന, വൽ അസ്ഫാദു ജംഉ സഫദിൻ വഹിയ അൽ അഗ്ലാൽ, ഈ അസ്ഫാദ് എന്ന് പറഞ്ഞത് സഫദ് എന്നതിൻ്റെ ജംആകുന്നു, ബഹുവചനമാകുന്നു. അതാകട്ടെ, അതാണ് ചങ്ങലകൾ, ആമങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫീഹിം ഖൗമുൻ മറദതും മിന ശയാത്തീനി, അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തവരിൽ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, അവരാരാണ്? ധിക്കാരികളായവരാകുന്നു. യുഅദൂനന്നാസ, ജനങ്ങളെ ഉപദ്രവിക്കുന്നു. വയു റുബ്ബമാ യതമറദൂന അലൈഹി വയഅസൂനഹു, പലപ്പോഴും അദ്ദേഹത്തെ അവർ ധിക്കരിക്കും, അതേപോലെ തന്നെ എതിർപ്രവർത്തിക്കും. ഹാഉലാഇ യഖ്റിനുഹും ഫിൽ അസ്ഫാദി, ആ ആളുകളെ, അത്തരം ജിന്നുകളെ ചങ്ങലകളിൽ, ആമങ്ങളിൽ ബന്ധിച്ചു. വയശുദ്ദു ഐദിയഹും ഇലാ അഅനാഖിഹിം വയഹ്ബിസുഹും ഫിൽ അസ്ഫാദി, അവരെ വിലങ്ങുകളിൽ ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് വആഖരീന, മറ്റു ചിലരെ, മുഖറനീന ഫിൽ അസ്ഫാദ്, മുഖറനീന ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ് വിലങ്ങുകളിൽ അല്ലെങ്കിൽ ആമങ്ങളിൽ. ഇനി 39-ാമത്തെ വചനം, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സ്വാദിലെ 39-ാമത്തെ വചനത്തിൽ പറയുന്നു, ഹാദാ, ഇത്, അതാഉന, നമ്മുടെ ദാനം ആകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്ക് കൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തുകൊള്ളുക. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ധാരാളം അനുഭവിച്ച, ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ഗുണപാഠങ്ങൾ ഈ പ്രവാചകൻ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു അത്തരത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുള്ളാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25. ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. തൻസീൽ സൂറത്തുൽ മുഅ്മിനൂൻ 78 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു ശുഅറ 33 വരെ വചനങ്ങളും ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم.

0: ونزع يده فإذا هي بيضاء للناظرين.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത ഖാരിഅകളുടെ ശബ്ദത്തിൽ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മുഅ്മിനൂൻ 78 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ മുഴുവനായും സൂറത്തു ശുആറ 33 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് الحافظ سعد الغامدي.
2: يا طالب العلم قم لا تنم فان الزمان
3: يا طالب العلم നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: Peace Radio. Tune to reality.
5: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ,
2: പീസ് റേഡിയോ പുലരിവെട്ടം,
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലിയമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ റേഡിയോ മനഃപാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനഃപാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475 പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിന്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സാദ് അൽ ഗാമിദി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

اهدنا الصراط المستقيم صراط

0: الخير فتنة وإلينا ترجعون.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വശ്യമായ ശ്രവണം നമുക്ക് ലഭിച്ചത് സൂറ അൽ അംബിയ 30 മുതൽ 35 വരെ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹൈഫുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: معك وبنات خالاتك اللاتي هاجرن معك.
1: അതുവരെയാണ് ഇന്ന് പഠിക്കുന്നത്. മാക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാം തൽക്കാലം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ച് വലിയ ആയത്താണ്, നന്നായി ശ്രദ്ധിച്ച് കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കുറഞ്ഞ സമയം മാത്രം ഉപയോഗിച്ചാൽ മതിയാവില്ല എന്ന് നമുക്കറിയാം. ഇതിനുശേഷം നിങ്ങൾ ഖുറാനെടുത്ത് നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ഹാഫിൾ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രം.
4: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ സൂറ ഷുഅറ 34, നംല് ഖസസ് 50 വചനങ്ങളുടെ പാരായണം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദു സുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ, ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ അയ്യുഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ. ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. അയ്യുഹ അന്നാസു, നൂന് ശദ്ദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദി റബ്ബ റബ്ബകുമുല്ലദി അല്ലദി ദാല അല്ലസി അല്ല അല്ലദി ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. മിൻഖബ്ലിക്കും, സാക്കിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻഖ മിൻഖ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻഖബ്ലിക്കും ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ തത്തഖൂൻ. തത്തഖൂൻ തത്തഖൂൻ അല്ല തത്തഖൂൻ. ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ അല്ലദീ അല്ലസീ അല്ല അല്ലദീ അല്ലദീ ജഅല ജഅല. ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ജഅല ലകുമുൽ അർദ ലക്കുമുൽ അർല എന്ന് വായിക്കരുത്. ലക്കുമുൽ അർല അല്ല ലക്കുമുൽ അർദ അർദ. ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. അർദ. ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ. ഫിറാഷൻ, ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ. ഫിറാഷൻ തൻവീന് ശേഷം വ ഫിറാശ വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറാശ വ വസ്സമാ ബിനാ. ഈ രണ്ട് നീട്ടലും മദ്ദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വസ്സമാ ബിനാ. ഇനി ബിനാ അൻസല, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരമാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാ അൻസല വഅൻസല. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന വഅൻസല മിനസ്സമാഇ മാഅൻ. ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഫഅഖ്റജ ഫഅഖ്റജ ബിഹി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി. മിനസ്സമറാത്തി എന്നൊരിക്കലും ഉച്ചരിക്കരുത്, മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും. റി അല്ല റിസ്ഖൻ അല്ല റി റിസ്ഖല്ലക്കും. തൻവീന് ശേഷം ലാമ് റിസ്ഖൻ ല. തൻവീന് ശേഷം ലാമ് വന്നാൽ ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും. ഫലാ തജ്അലു ഫലാ തജ് ജീമിനെ കേൾക്കണം, കലക്കല ചെയ്യണം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ അൻദ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അൻദാദ വ തൻവീനിന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ
വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്തദവ വ അൻതും ഈ മണിക്കൽ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന. വ അൻതും വ അൻതും തഅലമൂൻ തഅലമൂൻ അവസാനത്തിൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തു സുഖ്റുഫ് 46 മുതൽ 89 വരെ വചനങ്ങൾ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ. Tune to reality.
3: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 42-43 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ارْكُضْ بِرِجْلِكَ هَذَا مُغْتَسَلٌ بَارِدٌ وَشَرَابٌ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 42-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പരീക്ഷിച്ച സംഭവം, അതാണ് 41-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം ഒട്ടും അടിപതറാതെ തൻ്റെ നാഥനായ ഏകനായ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് 41-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. പല മുഫസ്സിരീങ്ങളും ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹിപോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തൻ്റെ രോഗ അവസ്ഥയിൽ, അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളും കുടുംബവും അയൽവാസികളും മറ്റുമെല്ലാം തന്നെ കൈവിട്ടു, പക്ഷേ തൻ്റെ സഹധർമ്മിണി, തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ പരിചരിച്ചു, ധാരാളമായി അവർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആ 41-ാമത്തെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത്

കൊട്ടുക, അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നും അതിന് അർത്ഥം കൊടുത്തത് കാണാം. ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. അല്ലാഹു ആ മഹാനായ പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സ്വീകരിച്ചു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ ഭൂമിയിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതാ താങ്കൾക്ക് ശുദ്ധമായ വെള്ളം, തണുത്ത പാനീയം കുടിക്കാനും കുളിക്കാനും. ഫലമ്മാ ദഅ റബ്ബഹു ഖാല ലഹു റബ്ബുഹു, അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർകുൽ ബിരിജിരിക്, ഇദ്രിബിൽ അർദ ബിരിജിരിക, ഫതഫജ്ജറത്തിൽ ഉയൂനു, അങ്ങനെ അരുവികൾ പൊട്ടിയൊഴുകി. മിൻ തഹ്തി റിജ്ലിഹി, അദ്ദേഹത്തിന്റെ കാലിനടിയിൽ നിന്നും. കമാ തഫർ തഫജ്ജറത്ത് മിൻ തഹ്തി റിജ്ലി ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിനടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിയതുപോലെ. ഫറഅൽ മാഅ യഖ്റുജു മിൻ തഹ്തി റിജ്ലിഹി ഫഖീല ലഹു, അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹു പറഞ്ഞു, ഹാദ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇദാ തണുത്ത സ്നാനജലവും പാനീയവും. ഇഗ്തസിൽ വശ്റബ്, നീ ഇതിൽ കുളിക്കുക, ഈ വെള്ളം കുടിക്കുക. ഇഗ്തസല ഫബരിഅ മിനൽ അംറാദി ളാഹിറ വൽ ഇലലി ളാഹിറ ഫീ ബദനിഹി, അദ്ദേഹത്തിന്റെ ശാരീരികമായ മുറിവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ആ വെള്ളത്തിൽ കഴുകിയത് കാരണമായി അദ്ദേഹത്തിന് ഭേദമായി. ഫശരിബ, അദ്ദേഹം ആ വെള്ളം കുടിച്ചപ്പോൾ, ഫബരിഅ മിനൽ അംറാദിൽ ബാത്തിന, ആന്തരികമായ അദ്ദേഹത്തിന്റെ രോഗത്തിനും അദ്ദേഹം മോചിതനായി, ആ രോഗത്തിന് അദ്ദേഹം മുക്തനായി. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇദ്രിബിൽ അർദ ബിഹാ, നീ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. ലിയംബഗദ ലക മിൻഹ ഐനുൻ തഗ്തസിലു മിൻഹ വതശ്റബു, എന്തിനാ ഞാൻ ചവിട്ടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതുവഴി അവിടുന്ന് വെള്ളം പൊട്ടിയൊഴുകും. ആ വെള്ളം കൊണ്ട് താങ്കൾ കഴുകുകയും താങ്കൾ കുടിക്കുകയും ചെയ്യുക. വയദ്ഹബു അൻക അദ്ദുറു വൽ അദ, അതുവഴി താങ്കൾക്ക് താങ്കളുടെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങിപ്പോകും. അങ്ങനെ ഫഫഅല ദാലിക്, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫദഹബ അൻഹു ദുർറു, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീങ്ങിപ്പോയി. വശഫാഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. അപ്പോ ഏതെങ്കിലും ഭാഗത്ത് പോയി, ഏതെങ്കിലുമൊക്കെ മഖ്ബറകളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിച്ച് അവർ കൊടുക്കുന്ന വെള്ളം കുടിച്ചാലാണ് രോഗം മാറുക എന്ന് വിശ്വസിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവർ പറയുന്ന ചില മന്ത്രങ്ങൾ ഉരുവിട്ടാലാണ് രോഗം മാറുക എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്, രോഗം വന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അനുവദനീയമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളെ സമീപിച്ചുകൊണ്ട് കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹം തേടിയാൽ അതുവഴി അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവുകയാണ് ചെയ്യുക. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈം റഹ്മ പറയുന്നു, ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ബയാനു ഇജാബത്തില്ലാഹി അസ്സ വജൽ ലിദ്ദുആഇ വഹുവ ദലീലുൻ അലാ മിന്നതിഹി അലാ ഇബാദിഹി, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി എന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു എന്നതിന് തെളിവാകുന്നു. അള്ളാഹു എങ്ങനെ ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജ്ലിക്, താങ്കളുടെ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടുക എന്ന്. മറ്റൊന്ന്, ബയാനു ഖുദ്റത്തില്ലാഹി അസ്സവജൽ ഹൈസു അൻബഅൽ മാഅ മിൻ ദർബി റിജ്ലി, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഒരാൾ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടിയാൽ വെള്ളം വരിക എന്നത്, വെള്ളം ഉറവ് പൊട്ടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന്, ഇസ്ബാത്തുൽ അസ്ബാബി ഖൗലിഹി തആല ഉർകുൽ ബിരിജ്ലിക്,

0: അല്ല ചില കാരണങ്ങൾ നിശ്ചയിച്ചു എന്നത് മാത്രമാണ് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക എന്ന ആ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. വലൗ ഷാ അല്ലാഹു തആല ലഹുൽ മാ, അള്ളാഹുവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. ബിദൂനി റഖ്ദി ബിർരിജ്ലി വലാക്കിന്നല്ലാഹ തആല ജഅല ദാലിക സബബൻ, കാലുകൊണ്ട് ചവിട്ടാതെ തന്നെ ആ സ്ഥലത്ത് നിന്ന് വെള്ളത്തെ ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അല്ലാഹ് ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തു, ആ കാരണം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ, അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന് ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിലീങ്ങൾ പറഞ്ഞ കാര്യം. തുടർന്ന് 43-ാമത്തെ വചനം, വവഹബ്ന ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വസിക്റാ ലി ഉലിൽ അൽബാബ്. അല്ലാഹു 43-ാമത്തെ വചനത്തിൽ പറയുന്നു, വവഹബ്ന, നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന്, അഹ്ലഹു തൻ്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, വമിസ്ലഹും അവരുടെ അത്രയും, മഅഹും അവരോടുകൂടി, റഹ്മതൻ കാരുണ്യമായിട്ട്, മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള, വദിക്റാ സ്മരണയായും അല്ലെങ്കിൽ ഗുണപാഠത്തിനും, ലി ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാർക്ക്. അതായത് അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേക കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു സ്മരണയുമായിട്ടത്രേ അങ്ങനെ ചെയ്തത്. അതാണ് 43-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ശ്രദ്ധേയമായ കാര്യം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസ്ഥ എന്നത് നമുക്കാർക്കും വരാവുന്നതാണ്. രോഗം കൊണ്ട് അല്ലാഹു നമ്മൾ പരീക്ഷിച്ചേക്കാം. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലേ, രോഗം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനത്തിലുള്ള കുറവ് കൊണ്ട്, കായ്ക്കനികളുടെ കുറവ് കൊണ്ട്, ആൾനഷ്ടം കൊണ്ടൊക്കെ പരീക്ഷിക്കും. അപ്പോ ക്ഷമാലുക്കൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ, ഖാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളവരാകുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാകുന്നു. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അവരുടെ റബ്ബിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ബഖറയിലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ, വവഹബ്നാ ലഹു അഹ്ലഹു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി, അല്ലദീന ഫഖദഹും, മുഫസ്സിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട, വമിസ്ലഹും മഅഹും, അതായത് സിയാദത്തൻ അലൈഹിം, അവരെ മാത്രമല്ല അവരുടെ കൂടെ വേറെയും ആൾക്കാരെ നൽകി എന്നാണ്. റഹ്മത്തൻ മിന്നാ വസിക്റാ ലി ഉലിൽ അൽബാബ്, അള്ളാഹുവിങ്കെന്നുള്ള കാരുണ്യമായിക്കൊണ്ടും അതേപോലെ തന്നെ സൽബുദ്ധിയുള്ളവർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ടും, അന്നഹും ഇദബ്തലൗ അലൈഹിം അല്ലാ യജ്സഉ വ അല്ലാ യഫ്സഉ വ അല്ലാ യസ്തഖ്തു, കണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ വെപ്രാളപ്പെടുകയല്ല വേണ്ടത്, ഭയന്ന് വറച്ചിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശനായി മാറുകയല്ല വേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക. ഒരു വിശ്വാസി ദൃഢമായി വിശ്വസിക്കണം, തന്റെ തനിക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന്. തനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് മാറി ഒരു ഫറജ്, ഒരു എളുപ്പം അല്ലാഹു പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ വിശ്വാസി. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല അൽ ഹസൻ വ ഖതാദ അഹ്യാഹുമുല്ലാഹു തആല ലഹു ബിഅഅയാനിഹിം വസാദഹും മിസ്ലഹും മഅഹും. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ, നഷ്ടപ്പെട്ടവരെ തിരിച്ചു നൽകി, അവരുടെ കൂടെ അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകി. റഹ്മത്തൻ മിന്നാ ഐ ബിഹി അലാ സബ്രിഹി വസബാതിഹി വഇനാബതിഹി വതവാദുഇഹി വസ്തികാനതിഹി. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതായത് അദ്ദേഹം ക്ഷമിച്ചത് കാരണം, അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി നിന്ന കാരണം, ഉറച്ചു നിന്ന കാരണം, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങിയത് കാരണം, വിനയാന്വിതനായി മാറിയത് കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതായിരിക്കണം, ക്ഷമ കൈക്കൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക. അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുക, വിനയം കൈവിടാതെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹം അല്ലാഹു നൽകാൻ കാരണം. വദിക്റാലി ഉലിൽ അൽബാബ് ദബിൽ ഉഖൂലി ലിയഅലമു അന്ന ആഖിബത സബ്രി അൽഫറജു വൽ മഖ്റജു വർറാഹ. ലേ, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. എന്ത്? എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസങ്ങൾ ക്ഷമ കൈക്കൊണ്ടാൽ ശേഷം ഫറജുണ്ടാകും. ഫറജ് എന്ന് പറഞ്ഞാൽ ഒരു തുറവി. അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു മാർഗമെന്ന് ഒരുക്കിത്തരും, ഒരു ആശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യും. ഇത് ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമാകുന്നു. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, അല്ലാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു, അവർക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കുടുംബത്തെ. വമിസ്ലഹും മഅഹും ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരോടൊപ്പം അത്രയും അല്ലാഹു നൽകി. വഅഗ്നാഹുല്ലാഹു വഅഅതാഹു മാലൻ അദീമാ, ധാരാളം ധനം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിന്ന, നമ്മുടെ കാരുണ്യമായിട്ട്, അതായത് ബിഅബ്ദിന അയ്യൂബ ഹൈസു സബറ ഫഅസബ്നാഹു മിൻ റഹ്മത്തിന സവാബൻ ആജിലൻ വആജില. നമ്മുടെ ദാസനായ അയ്യൂബ് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ പ്രതിഫലം നൽകി, ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും. പിന്നെ വദിക്റാലി ഉലിൽ അൽബാബ് സാധ്യമെന്ന് പറയുന്നു, വലിയത്തതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി. ബിഹാലത്തി അയ്യൂബ് വയഅതബിറു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഫയഅലമു, അവർ മനസ്സിലാക്കാൻ വേണ്ടി. അന്നമൻ സബറ അലദ്ദുരി അന്നല്ലാഹ തആല യുസീബുഹു സവാബൻ ആജിലൻ വആജില. പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കും. വയസ്തജീബു ദുആഹു ഇദാ ദആഹു, അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അല്ലാ ഉത്തരം നൽകുമെന്ന് അത്തരം ആളുകൾക്കൊരു പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഉസൈം റഹ്മ പറയുന്നു, ഇന്നല്ലാഹ തആല വഹബ ലഹു അഹ്ലഹു, തീർച്ചയായും അല്ലാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി. ഹൈസു ആവൗ ഇലൈഹി ബഅദ അൻ ശറദു മിൻഹു ലിഅന്ന അർറജുല ബിസബബി മറളിഹിൽ ഹിസ്സിയി അൽബദനിയി അവിൻ നഫ്സിയി ശറദ മിൻഹു അഹ്ലുഹു വഅജസു അൻ അൻ യഈഷു മഅഹു. ഒരുപക്ഷേ ഒരു മനുഷ്യന് ഇങ്ങനെ ശാരീരികമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ മാനസികമായ രോഗം ബാധിച്ചാൽ, അയാളുടെ കൂടെ നിൽക്കലും അദ്ദേഹത്തെ പരിചരിക്കലും ചില ആളുകൾക്കെങ്കിലും അത് കഴിയാതെ വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തെ കൈവിട്ടു പോയപ്പോൾ വലമ്മ ആഫാഹുല്ലാഹു ആവ ഇലൈഹി അഹ്ലഹു ഫതകൂനു ഹാദൽ ഹിബത്തു ഇആദതു മാ സബഖ്. അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നൽകിയെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അകന്നു പോയവർ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. അന്നല്ലാഹു തആല യമുന്നു അലൽ അബ്ദി, അല്ലാഹു ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യും, ബി അക്സരി മിമ്മാ ഫഖദ, നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ, എപ്പോൾ, ഇദാ സ്വബറ, ക്ഷമ കൈക്കൊണ്ടാൽ, വഹ്തസബ, പ്രതിഫലം ആഗ്രഹിച്ചാൽ. കാരണം ലിഅന്ന അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വഹബല്ലാഹു ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും ഫഅൻത ഇസ്ബിർ തൽഫർ. ഇതൊരു പാഠമാണ് നിനക്ക്. എന്ത്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാർഗം സ്വീകരിച്ചാൽ അഥവാ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന് നീയും അർഹനാകും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു നിനക്കും അനുഗ്രഹം ചെയ്യും. ആ ഒരു പാഠം ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം? ഒന്ന്, ഇനി തനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ തനിക്കിനൊരു ആശ്വാസം ലഭിക്കാനില്ല എന്ന ധാരണയിൽ നിന്നാണ് അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ തന്നെ നേരിട്ടാലും തനിക്കുണ്ടായാലും താൻ ക്ഷമിച്ചാൽ ആ പ്രയാസങ്ങൾ മാറി ഒരു നല്ല അവസ്ഥ തനിക്കുണ്ടാകും, തൻ്റെ രക്ഷിതാവ് ഒരു നല്ല അവസ്ഥ തനിക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ക്ഷമിച്ചു നിന്നാൽ തീർച്ചയായും അതിലാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുക. നേരമറിച്ച് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി നിരാശനായി ഇനി ജീവിതം അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ വിശ്വാസമാകുന്നു, അതൊരു തെറ്റായ കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത താക്കീതുകൾ കാണാൻ സാധിക്കും. മൻ തറദ്ദാമിൻ ജബലിൻ ഫഖാത്തല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം സയതറദ്ദാ ഫീഹാ ഖാരിദ മുഖല്ലദ. ആരെങ്കിലും ഒരു മലമുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പ്രവർത്തനം നരകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നും ആ പ്രവർത്തനത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ആത്മഹത്യ എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല. മതവിശ്വാസികളിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു എന്നത് നാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാകുന്നു. നാം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയാകട്ടെ കുടുംബത്തെയാകട്ടെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. ക്ഷമയാണ് വിശ്വാസിയുടെ വലിയൊരു ആയുധമെന്ന് പഠിപ്പിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അല്ലാഹു ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ആത്മാർത്ഥമായ ക്ഷമയോടുകൂടി തരണം ചെയ്തുകൊണ്ട് വിജയം നേടാൻ ഇഹലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 42-43 വചനങ്ങളാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. അയ്യൂബ് നബി അലഹിസ്സലാമിൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ കാരണം എന്ന വിഷയത്തിലുള്ള ക്ലാസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്വിസ് കൂട്ടുകാരോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വഹീദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്ഹാർ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മാർഗദർശനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ സത്യാസത്യ വിവേചനങ്ങളുടെ കലവറയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പഠിപ്പിക്കുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കാൻ പ്രചോദനം നൽകുന്ന പീസ് റേഡിയോയുടെ ഒരു പ്രത്യേക പരിപാടിയാണ് ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നഹ അമീർ. എവിടുന്നാ മോളെ വിളിക്കുന്നത്?
2: പാലക്കാട്
1: പറളിയിൽ നിന്നാണ് നഹ അമീർ വിളിക്കുന്നത് അല്ലേ? അമീർ എന്നത് ഉപ്പാന്റെ പേരാണോ? യെസ്, മാഷാ അല്ലാ. നഹ എവിടുന്ന മോളെ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? എട്ടാം ക്ലാസ്സിലാണ്. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഓക്കെ. പീസ് റേഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ്?
2: എനിക്ക്
1: അപ്പോ സ്റ്റാർ ക്വിസിൽ മോള് പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ്? ഓക്കെ. ഖുർആൻ ടെലിക്വിസിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല അല്ലേ? ആദ്യത്തെ തവണയാണ്. ഓക്കെ. ഖുർആൻ ടെലിക്വിസില് മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞാൽ മോൾക്ക് സമ്മാനം ഉണ്ടാകും ഇൻഷാല്ലാ. അപ്പോ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് മോളെ? വീട്ടില് ഉപ്പയും ഉമ്മയൊക്കെ റാഹത്തല്ലേ? നഹ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. വീട്ടില് വാപ്പയ്ക്കും ഉമ്മക്കൊക്കെ ഖൈറല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്താദ് ഒരായത്ത് ഓതും, ആ ആയത്തിന് ശേഷമുള്ള ആയത്താണ് നഹ ഓതി കേൾപ്പിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: ഓതിക്കോളൂ മോളെ. ബാക്കി
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാസ്റ്റ് ഓതി ആയത്ത് ഒന്നും കൂടെ പറയാം.
0: والارض بعد ذلك دحاها.
1: اخرج منها ماءها ومرعاها.
0: ودكلو ودكلو.
1: والارض بعد ذلك دحاها اخرج منها ماءها ومرعاها والجبال ارساها متاعا لكم ولأنعامكم فإذا جاءت الصاخة يوم يفر المرء من أخيه.
0: Okay, أحسنتي أحسنتي تبارك الله. Very good. ما شاء الله. ശരി ഉത്തരമാണ് മോളു പറഞ്ഞത്. ഏത് സൂറത്താണെന്ന് ഓർമ്മണ്ടത്? സൂറത്തു നാസിഅത്ത് ആണ് അല്ലേ? ഓക്കേ, സൂറത്തു നാസിഅത്തിലെ ചോദ്യത്തിന് മോള് ശരി ഉത്തരമാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ?
1: ഓക്കെ,
0: ചോദിക്കാം. പഠിച്ചതാണോ?
1: ഞാന് ഇന്ന് നാലാമത്തെ ജുസ്, ഇന്നാണ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം നടത്തിയത്. അപ്പോ അത് ചോദിച്ചാൽ ഇൻഷാല്ലാഹ് എനിക്കൊരു റിവിഷൻ പോലെ ആവും.
0: 29-ാമത്തെ ജുസ് അല്ലേ? ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോളൂ മോളെ. ഉസ്താദ് ഏതാണ്? അല്ലല്ല, ഉസ്താദ് രണ്ടാ ഒരു ആയത്ത് ഓതും. ആ ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോള് പറയേണ്ടത്.
1: ആ ഇൻഷാ അല്ലാഹ്.

0: يتأخر كل نفس بما كسبت رهينة إلا أصحاب اليمين. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ്?
1: ഒന്നുകൂടി
0: ശ്രദ്ധിച്ചോ. ലിമൻ ഷാ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന

അലൂൻ. ഓക്കെ, ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? നമ്മൾ ആവശ്യപ്പെട്ട 29-ാമത്തെ ജുസയിലാണ്. തബാർക്ക ജുസ് പഠിച്ചതല്ലേ? പെട്ടെന്ന് ഓർത്തു നോക്കി നോക്കൂ, അല്ലാതെ സമയം കളയല്ലേ.

ആയത്തിന്റെ തൊട്ടു ശേഷമുള്ള ആയത്തുകൾ കിട്ടുന്നുണ്ടോ? ലാസ്റ്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോ, ലാസ്റ്റ് അവസാന തവണ ഒന്നുകൂടി ഓതി തരാം. ലിമൻ ശാ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖ്ഖർ.

0: അലൂൻ. ഓക്കെ, നഹ
1: സൂറ.
0: ഓക്കെ മോളെ, സമയം കഴിഞ്ഞു ട്ടോ.
1: സൂറ കലം, കലം അല്ല ഹാക്ക് ആണോ?
0: സൂറ കലമും അല്ല, സൂറ ഹാക്കയും അല്ല, സൂറ മുദ്ദസിറാണ്. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് അത് മാറിപ്പോയതായിരിക്കാം മോൾക്ക്. പ്രത്യേകിച്ച് ഇന്ന് കൂടി അത് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതുപക്ഷെ ടെൻഷൻ ആയിരിക്കാം, സാറല്ല സാറല്ല സാറല്ല. ഏതായിരുന്നാലും ആദ്യം വിളിച്ചപ്പോ ടെൻഷനൊക്കെ മാറിയുണ്ടാവും, ഇത്രയേ ഉള്ളൂ, പ്രയാസമൊന്നുമില്ല എന്ന് ബോധ്യായില്ലേ. ഓക്കെ, ഇനി അടുത്ത തവണ വിളിക്കുക. വിളിച്ച് കിട്ടിയത് തന്നെ അൽഹംദുലില്ലാ അല്ലേ. ഒരുപാട് കുട്ടികൾ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, വിളിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലേക്ക് മോൾക്ക് വിളിച്ച് കിട്ടി എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാ അല്ലേ. ഓക്കെ, അപ്പോ മോള് ഇനിയും പീസ് റേഡിയോയിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും താമസിയാതെ മോൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഒന്നുകൂടി പറയൂ മോനെ. മുഹമ്മദ് ഫിദാൻ. ഫിദാഷ് ആണോ? ഒന്നുകൂടി പറഞ്ഞു മോനെ. സ്പെല്ലിംഗ് പറഞ്ഞേ പതുക്കെ, സ്ലോലി സ്പെല്ലിംഗ് പറഞ്ഞേ, സ്പീഡിൽ പറയണ്ട. ഓക്കെ മുഹമ്മദ്. മോനെ മന്നേന്റെ രണ്ടാമത്തെ പേര് അത്ര വ്യക്തമായിട്ടില്ല സാറല്ല. അത് ഖിദാഷ് ആണോ? ഖിദാഷ് ആണോ? ആ മാഷാ, മുഹമ്മദ് ഖിദാഷ് അല്ലേ. ഓക്കെ, എവിടുന്നാണ് മോനെ വിളിക്കുന്നത്? അരീക്കോട് നിന്നാണ്. മാഷാ മുഹമ്മദ് ഖിദാഷ്. എത്രാം ക്ലാസ്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന്? ആറാം ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, ചായ കുടിച്ചോ? ചായ കുടിച്ചോ? മാഷാല്ലാ, അപ്പോ ഉത്തരങ്ങളൊക്കെ പറയാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഖുർആൻ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ മോനെ മുമ്പ്? ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യത്തിനും ശരിയുത്തരം പറഞ്ഞാൽ മോനക്ക് സമ്മാനം ഉണ്ടാകും ഇൻഷാല്ലാ. ഖുർആൻ പഠിച്ചിട്ടുണ്ടോ മുമ്പ്? ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ച ഒന്നാമത്തെ ചോദ്യം, അവസാനത്തെ രണ്ട് ജുസിൽ നിന്നാണ് ചോദിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഉസ്താദ് രണ്ടായത്തോതും ശേഷമുള്ള ആയത്തുകൾ ഖിദാഷ് ഓതണം. ഓക്കെ,

0: بلى إن ربه كان به بصيرا فلا أقسم بالشفق. ഓടിക്കോളൂ മോനെ ബാക്കി.
1: والليل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون.
0: ما شاء الله, أحسنت أحسنت, very good. തബാറക്കല്ലാ. മുൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. സൂറത്തുൽ ഇൻഷിഖാഖിലെ ആയത്തുകളാണ് അത് അല്ലേ? ഖുർആൻ പഠിച്ചിട്ടുണ്ടോ മോനെ? എത്ര ജൂസ് പഠിച്ചിട്ടുണ്ട്? മൂന്ന് ജൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ അവസാനത്തെ മൂന്ന് ജൂസ് ആണോ? ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഉസ്താദ് ചോദിക്കാം ഇൻഷാല്ലാ. ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഉസ്താദ് രണ്ടായത്തോതും ആ ആയത്തുകൾക്ക് മുമ്പുള്ള ആയത്താണ് മനോദേണ്ടത്. റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: عليهم ويطوف عليهم بلدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا. ഈ ആയത്തുകൾക്ക് മുമ്പിലുള്ള ഖബൽ ഒന്നും وإذا رأيت ثم رأيت نعيما وملكا كبيرا. ഈ ആയത്തിന്റെ
1: ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا.
0: ما شاء الله, أحسنت أحسنت, very good, تبارك الله. محمد قداش, ما شاء الله, രണ്ടാമത്തെ ഉത്തരവും ശരിയാണ്. നമ്മുടെ സമ്മാനത്തിലേക്കുള്ള ദൂരം ഇനി എത്ര ചോദ്യം മാത്രാണ്? എത്ര ചോദ്യമാണ്? ഒരു ചോദ്യം മാത്രം അല്ലേ? രണ്ട് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു. സന്തോഷായില്ലേ? എന്താ സന്തോഷം ഉണ്ടാകുമ്പോ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. അപ്പോ ഇനി അവസാനത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്തോതും ആ ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മാം പറയേണ്ടത്. ഓക്കെ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ബിഹി തദ്ദഊൻ. ഈ ആയത്ത് ഏത് സൂറത്തിൽ ഉൾക്കൊള്ളുന്നതാണ്? ഒന്നുകൂടി അതാ.

0: സൂറത്തിന്റെ പേര്? സൂറത്തുൽ മുൽക്ക് അല്ലേ. തബാറക്കല്ലദി ബിയദിഹി എന്ന് തുടങ്ങുന്ന സൂറത്തല്ലേ. മാഷാഅല്ലാ, പറഞ്ഞ ഉത്തരം ശരിയാണ്. ആ സൂറത്ത് നല്ല ഉഷാറില് നല്ല ഈണത്തില് ഒന്ന് ഓതിക്കെ ആദ്യം മുതല്.
1: ഹലോ,
0: ആ സൂറത്ത് ഒന്ന് ഓതിക്കെ മോനെ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فتور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير.
0: اوكي احسنت ما شاء الله احسنت very good. وانا نائي قرآن ഓതുന്നുണ്ട്. ഖുർആൻ ഒരിക്കലും അത് മറക്കാതിരിക്കുക, പഠിച്ചത് മറക്കാതിരിക്കുക. അവന് മൂന്നും ശരി ഉത്തരമാണ്, സമ്മാനമുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷായില്ലേ. ഓക്കെ, മോന്റെ മാതാപിതാക്കൾക്ക് മോനിലൂടെ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം മോന്റെ ഈ ഖുർആനിക ആയത്തുകളുടെ പാരായണം ലക്ഷക്കണക്കിന് വരുന്ന ശ്രോതാക്കൾ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു ഖുർആൻ പഠിക്കാനുള്ള ഒരു പ്രേരണയും പ്രോത്സാഹനവുമാവട്ടെ ഇത് എന്നുകൂടി ആശംസിക്കുകയാണ്. ഏതായിരുന്നാലും പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് കുട്ടികളാണ് കോൾ ചെയ്തത്. പാലക്കാട് പറളി സ്വദേശിയായ നഹ അമീറും അരീക്കോട് സ്വദേശി മുഹമ്മദ് ഖിദാഷും. അതിൽ നഹ എന്ന കുട്ടി രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. മൂന്നാമതൊരു ചോദ്യത്തിന് ചെറിയ ഒരു പതർച്ച വന്നതിലൂടെ അവൾക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പോയി. രണ്ടാമത്തെ മുഹമ്മദ് ഖിദാഷ് എന്ന മോൻ, അവൻ മൂന്ന് ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞു. മാഷാഅല്ലാ, രണ്ട് കുട്ടികളും, ഇന്നത്തെ എപ്പിസോഡിലെ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ ഖുർആൻ പഠിച്ച മക്കളായിരുന്നു. അവരുടെ ഖുർആൻ പാരായണം നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന പീസ് റേഡിയോ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുന്ന ഖുർആൻ പാരായണമായിരുന്നു ഇന്നത്തെ രണ്ട് കോളറുടെയും ഖുർആൻ പാരായണം. അള്ളാഹു ആ കുട്ടികൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെപ്പോലെ ധാരാളക്കണക്കിന് കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഹിഫ്ളാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ഈ പീസ് റേഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡ് കേൾക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുകയാണ്. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. ഇന്നത്തെ ടെലികിസിൽ പങ്കെടുത്തവർ നഹ അമീർ, മുഹമ്മദ് ഖിദാഷ്. കൂട്ടുകാരോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم
3: ما كان على النبي من حرج

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ ഹസാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂനുസ് സൊയിലാസ്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബഖറയിലെ 16-17 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നും ഇൻഷാ അള്ളാഹ് 16-17 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.
2: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

0: نورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം തജ്വീദ് നിയമങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാരായണത്തിലെ നിയമങ്ങളും. ഉലഈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം.
0: ഉലഈക അല്ലദീന,
1: അല്ലദീന എന്ന് ഓതരുത്, അല്ലദീന. ഇതാലുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം.
0: അല്ലദീന, അല്ലദീന ഇഷ്തറവു, ഇഷ്തറവു
1: വാവിന് ദൊമ്മുണ്ട്, അത് കൃത്യമായിട്ട് പാരായണത്തിൽ കൊണ്ടുവരണം.
0: ഉലഈകല്ലദീന ഇഷ്തറവുദ്ദോ
1: വാവ് പലപ്പോഴും അവിടെ ഓതിപ്പോന്ന് ഇഷ്തറവുല്ലോലാലത്ത, ഇഷ്തറവുല്ലോലാലത്ത എന്നായിരിക്കും വാവ് കൃത്യമായിട്ട്. അതിൻ്റെ ദൊമ്മ് ഒരു ഉച്ചാരണം ശബ്ദത്തിൽ വരാറില്ല, അത് ശ്രദ്ധിക്കണം.
0: ഇഷ്തറവുദ്ദോലാലത്ത
1: ദോദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അത്, അത് ആ ഒരു ശബ്ദം വരേണ്ടത്. അതുപോലെ തന്നെ അത് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്, റബിഹ. അതുപോലെ തന്നെ റബിഹത്തി താഇന് ഒന്നാമത്തെ താഇന് സുക്കൂന്, രണ്ടാമത്തെ താഇന് ഹർക്കത്തുണ്ട്. അവിടെ
0: ഇദ്ഗാം മുതമാഥിലൈൻ
1: എന്നാണ് പറയുക ആ നിയമത്തിൻ്റെ പേര്. ഒന്നാമത്തെ താഇന് രണ്ടാമത്തെ താഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഒറ്റക്ഷരമായിട്ട് ഉച്ചരിക്കും ശദ്ദ് നൽകിക്കൊണ്ട്.
0: റബിഹത്തിജാറതുഹും,
1: പേര് ഇദ്ഗാം മുതമാഥിലൈൻ. മുതമാഥിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം, സുക്കൂനുള്ള അക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും ഒന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മഹറജും സിഫത്തുകളൊക്കെ ഒന്നായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മുതമാഥിലൈൻ, ഇദ്ഗാം മുതമാഥിലൈൻ എന്നാണ് പറയുക.
0: റബിഹത്തിജാറതുഹും,
1: അതുപോലെ തന്നെ തിജാറതു തു തഅനു ദമ്മാണ്,
0: തിജാറതുഹും, തിജാറതുഹും
1: കൃത്യമായിട്ട് അത് ഉച്ചരിക്കണം.
0: വമാ കാനു മുഹ്തദീൻ,
1: വമാ കാനു മുഹ്തദീൻ,
0: മുഹ്
1: ഹഇൻ്റെ മഹ്റജ് തൊണ്ടയുടെ താഴെ ഭാഗമാണ്,
0: മുഹ്തദീൻ.
1: അടുത്ത ആയത്തിൽ മസലുഹും
0: കമസലി ലദീ,
1: മസലുഹും, മസലുഹും കമസലി എന്നല്ല, സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാൽ ഉച്ചരിക്കുന്നതിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
0: മസലുഹും,
1: മസലുഹും കമസലി എന്ന് ഓതരുത്. മസലുഹും
0: കമസലി ലദീ, മസലുഹും കമസലി ലദീ. അല്ലദിസ്തൗഖദ നാറോ, അല്ലദിസ്തൗഖദ നാറോ, അല്ലദിസ്തൗഖദ നാറോ. മസലുഹും കമസലി ലദിസ്തൗഖദ നാറോ.
1: കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അതിൻ്റേതായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഫലം
1: മീമിന് ശദ്ദ് മണിക്കണം.
0: ഫലം അതോ,
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ
0: അതോ എറ്റ്,
1: ഈ മദ്, ഈ ദൈർഘ്യം മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. കാരണം മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മദ് മുത്തസിൽ. അപ്പോൾ
0: ഫലം
1: അതുപോലെ തന്നെ തഅന് സുക്കൂൻ, അവിടെ കൽക്കല ചേരുത്,
0: അദോ അത് മാ ഹൗലഹു
1: ഇങ്ങനെ നോതരുത്, അദോ അറ്റ് മാ ഹൗലഹു,
0: മാ ഹൗലഹു ഹ,
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം.
0: ഹൗലഹു ذهب الله بنورهم, ذهب
1: ذهب എന്നല്ല, ذهب الله എന്നല്ല,
0: ذهب الله بنورهم, بنورهم و
1: ساكنة ميمിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കിയതിന് ശേഷമായിരിക്കണം വ ഉച്ചരിക്കേണ്ടത് പലപ്പോഴും. കാരണം സാക്കിനായ മീമിന് ശേഷം വ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടാനൊരു പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയണത്
0: ബിനൂരിഹിം വ,
1: ബിനൂരിഹിം വ, പ്രത്യേകിച്ചും ഫ വരുമ്പോൾ ബിനൂരിഹിം വതറകഹും ഫി. മാഷാല്ലാ, ഇവിടെ വതറകഹും ഫി സാക്കിന മീമിന് ശേഷം ഫ ഉണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മീമിനെ പൂർണ്ണമാക്കണം. മീം എന്നക്ഷരം പൂർണ്ണമാവണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. സുക്കൂൻ വരുമ്പോൾ വതറകഹും ഫി, വതറകഹും ഫി. ഫി ളുലുമാതിൻ, ഫി ളു, ളുലുമാത്തല്ല, ളുലുമാത്തിൻ എന്ന് പറയരുത്. ഫി ളുലുമാത്തിൻ, വ വി വു എ, വ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ളുലുമാതില്ല, ളുലുമാത്തിൻ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ ലാമിലേക്ക്. ളുലുമാതില്ല യുബ്സിറൂൻ, യുബ് ബ ഇനെ കൽക്കല ചെയ്യണം, അത് കേൾക്കണം. യുബ്സി സാദ് സാ സി സു എസ്, യുബ്സിറൂൻ യുബ്സിറൂൻ, യുബ്സിറൂൻ എന്ന് സീനാവുന്നത് ശ്രദ്ധിക്കണം. യുബ്സിറൂൻ ഇൻഷാല്ലാ. രണ്ടായത്ത് ഒന്നുകൂടെ നമുക്ക് ഓതാം.
0: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

0: بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: سورة البقرة للنم 16-17 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 16-17 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുഷക്കൂർ.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇമാവുമാരുടെ നമസ്കാരങ്ങളിൽ അവർ നിർവഹിച്ച ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു ഇബ്രാഹിം 31 മുതൽ 52 വരെയുള്ള പാരായണവും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ഷേഖ് അബ്ദുൽ ബാരി അത്വൈതിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

وإن هذه أمتكم أمة واحدة.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൌദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പ്രമുഖരുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പേസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ
4: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
5: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
7: വചനം 1.
4: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്. അളവിൽ കുറക്കുന്നവർക്കും മഹാനാശം.
7: വചനം 2.
4: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതെക്റ്റാലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
6: الذين اذا اكتالوا على الناس يستوفون.
4: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കി എടുക്കും.
7: വചനം 3.
4: واذا كالوهم, അവർ അവർക്ക് അളന്നു കൊടുത്താൽ. او وزنوهم, അല്ലെങ്കിൽ അവർക്ക് തൂക്കി കൊടുത്താൽ. يخسرون, അവർ നഷ്ടം വരുത്തും.
6: വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ,
4: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
7: വചനം 4.
4: അലാ യദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: അലാ യദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
4: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
7: വചനം 5.
4: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
6: ലിയൗമിൻ അളീം,
4: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
7: വചനം 6.
4: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു മനുഷ്യർ ലിറബ്ബിൽ ആലമീൻ ലോകരുടെ റബ്ബിങ്കലേക്ക് ലോകരക്ഷിതാവിങ്കലേക്ക്
6: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ
4: അതെ ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം
5: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്. ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
7: വചനം 7.
4: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
6: كلا إن كتاب الفجار لفي سجين
4: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
7: വചനം 8.
4: വമ അദ്രാക, നിനക്ക് അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
6: വമ അദ്രാക മാ സിജ്ജീൻ,
4: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
7: വചനം 9.
4: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
6: കിതാബും മർഖൂം,
4: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
5: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. ഒൻപതാം വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമാണ്.

0: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
1: വചനം 12.
2: ഒമാ യുക്കദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അസീം, മഹാപാപിയായ.
3: വമാ യുക്കദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം,
0: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
1: വചനം 13.
2: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
3: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
0: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
4: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
1: വചനം 14.
2: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
3: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനു യക്സിബൂൻ,
0: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു.
1: വചനം 15.
2: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
3: കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ,
0: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
1: വചനം 16.
2: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
3: ثم انهم لصالو الجحيم,
0: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
1: വചനം 17.
2: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
3: ثم يقال ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
0: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
4: അബൂഹുറൈറ റളിയല്ലാഹുഅൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള

0: അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇപ്പോൾ ശ്രോതാക്കൾ ഹിഫ്ദുൽ ഖുർആനിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ആയത്താണ്. ഇൻഷാഅല്ലാ അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

യമീനുക് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. തൽക്കാലം അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. വഖഫ് ചെയ്യുന്നതുകൊണ്ട് യമീനുക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു.

0: മലകത് വമാ മലകത് യമീനുക്.
1: ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാരായണമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 472 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: العذاب. بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 472-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറയിലെ 13-15 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാ, സൂറത്തുൽ ബഖറയിൽ നിന്നും 12 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്ന് 13, 14, 15 ആയത്തുകളാണ് എടുക്കുന്നത്.

يستهزئ بهم ويمدهم في طغيانهم يعمهون. وإذا قيل لهم آمنوا وإذا وإذا ألا وإذا ذا وإذا قيل لهم كيل لهم ألا قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. قيل قيل لهم آمنوا كما آمن. ഇവിടെ മദ്ദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ്ദ് മുൻഫസിൽ. كما آمن آمن الناس നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. الناس قالوا أنؤمن قاف ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണം. قالوا മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അനുമിനു അനുമിനു എന്നല്ല അനുമിനു അനുമിനു. കമാ ആമന മദ്ദ് മുൻഫസിൽ. ആമന സുഫഹ ഇവിടെ മദ്ദ് മുത്തസിലാണ്. മദ്ദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ്ദ് മുത്തസിൽ വാജിബാണ്. ഇനി അവിടെ നീട്ടി നിർത്തുന്ന സമയത്ത് ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ആമനസ്സുഫഹ വളരെ നേരിയ തോതിലാണ് ഹംസ, അഥവാ കൽക്കലയൊന്നും വരാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അലാ ഇന്നഹും ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇന്നഹും നൂന്ന് ശബ്ദുണ്ട് മണിക്കണം. ഹുമുസ്സുഫഹ മദ്ദ് മുത്തസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വലാകില്ല യഅലമൂൻ വലാകില്ല കിൻ ല വലാകിൻ ല സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അതാണ് ബിലാഗുന്ന. വലാകില്ല വലാകില്ല വലാകിൻ ല എന്ന് പറയരുത്. വലാകില്ല യഅലമൂൻ വലാകില്ല യഅലമൂൻ. ഇനി പതിനാലാമത്തെ ആയത്ത്. വഇദാ ലഖു ലദീന ആമനു ഖാലൂ ആമന്ന വഇദാ ലഖു ലദീന വഇദാ അല്ല വഇദാ വഇദാ ലഖു ലഖു ലദീന ലഖു ലദീന. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ചെറുനാക്കിൻ്റെ അഭാഗമാണ് ഖാഫ്. ലഖു ലദീന എന്ന് ആവരുത്. ലഖു ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു قالوا آمنا قالوا മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ആമന്ന എന്നതിൽ ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നു. മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. قالوا آمنا നൂന് ശബ്ദുണ്ട് മണിക്കണം. وإذا خلوا إلى شياطينهم وإذا وإذا لا وإذا خلوا إلى خلوا خاء خلوا إلى خلوا إلى شياطينهم شياطينهم طاء لو ഉച്ചാരണം ശ്രദ്ധിക്കണം. طاء എന്ന അക്ഷരത്തിന് ഇത്ബാഖ് എന്ന സിഫത്ത് ഉണ്ട്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്ബാഖ്. അപ്പോൾ ത തൈ തു അത് അത് ഷയാതീനിഹിം. قالوا إنا معكم قالوا إنا ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. إنا നൂന് ശദ്ദ് മണിക്കണം. معكم معكم عين തൊണ്ടയുടെ മധ്യഭാഗമാണ് عينിൻ്റെ മഖ്റജ്. إنا معكم معكم إنما نحن إنما നൂന് ശദ്ദ് മണിക്കണം. نحن തൊണ്ടയുടെ മധ്യഭാഗം. നഹ്നു നഹ്നു ആവരുത്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഇങ്ങനെ ഓതരുത്. നഹ്നു മുസ്തഹ്സിഊൻ മുസ്തഹ് ത ഉച്ചരിക്കുന്ന സമയത്തും അതിനെ വളരെ ലേറ്റായിട്ട് സ്വരഭാരത്തിലാക്കരുത്. മുസ്തഹ്സിഊൻ അല്ല മുസ്തഹ് മുസ്തഹ്.
അതുപോലെ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്നും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഹ ഹി ഹു എഹ് മുസ്തെഹ് മുസ്തെഹ്സിഊൻ. അവിടെ മുസ്തെഹ്സിഊൻ ഹംസ, അതും തൊണ്ടയുടെ താഴെ ഭാഗമാണ് അതിൻ്റെ മഖ്റജും. മുസ്തെഹ്സിഊൻ. പതിനഞ്ചാമത്തെ ആയത്ത് അല്ലാഹു യസ്തെഹ്സിഉ ബിഹിം. അല്ലാഹു അല്ലാഹു യസ്തെഹ് യസ്തെഹ്സിഉ. നേരത്തെ മുസ്തെഹ്സിഊൻ പറഞ്ഞതുപോലെ തന്നെ യസ്തെഹ്സിഉ തഉം ഹഉം പിന്നെ ഹംസയൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റേതായ മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. യസ്തെഹ്സിഉ ബിഹിം വയമുദ്ദുഹും വയമുദ്ദുഹും. മീമിന് ദമ്മാണ്, വയമുദ്ദു അതുപോലെ ദാലിന് ദമ്മാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയമുദ്ദുഹും സുക്കൂൻ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂനല്ല, രണ്ടിനും മീമിനും ദാലിനും ദമ്മാണ്. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി. സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പ്രത്യേകം മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം തുഗ്യാനിഹിം. താ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തുബാഖ് എന്ന സിഫത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തുഗ്യാനിഹിം യഅമഹൂൻ യഅമഹൂൻ. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണം ഒന്നുകൂടെ കേൾക്കുക. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا

0: إنا معكم، قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون.
1: സൂറത്തുൽ ബഖറയിലെ 13, 14, 15 ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: به وما يجحد بآياتنا إلا الكافرون.
1: بيس قرآن راديو يل نام كتد മധുരം ഖുർആൻ സൂറത്തുൽ അങ്കബൂത്ത് 36 മുതൽ 47 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അശ്ശത്തറി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ

0: ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറ മറിയം, സൂറ ത്വാഹ മുഴുവനായും സൂറത്തുൽ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സാദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറത്തുൽ മറിയം, സൂറ ത്വാഹ, സൂറ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഅദ് അൽ ഖാമിദി.

പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.

0: മാഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
1: വമാ അദ്രാക മാഇല്ലിയൂൻ,
0: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്.
2: വചനം 20.
0: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
1: കിതാബും മർഖൂം,
0: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
2: വചനം 21.
0: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
1: യഷ്ഹദുഹുൽ മുഖറബൂൻ,
0: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
3: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 22.
0: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
1: ഇന്നൽ അബ്റാറ ലഫീ നഈം,
0: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
2: വചനം 23.
0: അലൽ അറായിക, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
1: അലൽ അറായിക യൻദുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
2: വചനം 24.
0: തഅരിഫു, നിനക്ക് മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
1: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
0: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
2: വചനം 25.
0: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
1: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
0: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
2: വചനം 26.
0: ഖിതാമുഹു, അതിന്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
1: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ,
0: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
2: വചനം 27.
0: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
1: വമിസാജുഹു മിൻ തസ്നീം,
0: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
2: വചനം 28.
0: ഐനൻ, ഒരു ഉറവുജലം. യഷ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
1: ഐനൻ യഷ്റബു ബിഹൽ മുഖറബൂൻ,
0: എന്നുവെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
3: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത

0: പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
1: വചനം 29.
2: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, അജ്റമു, കുറ്റം ചെയ്ത, കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ കുറിച്ച്, യദ്ഹകൂൻ, ചിരിക്കും.
3: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ.
2: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
1: വചനം 30.
2: വഇദാ മറു, അവർ നടന്നാൽ, ബിഹിം, അവരിൽ കൂടി, അരികെ, യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
3: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
2: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
1: വചനം 31.
2: വഇദാ ഖലബു, അവർ തിരിച്ചു ചെന്നാൽ, ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും, ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്. തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
1: വചനം 32.
2: വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ, ഖാലു, അവർ പറയും, ഇന്ന ഹാഉലാഇ, നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ തുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ തുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

شهادات بالله إنه لمن الصادقين.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഅയ്ക്കലി. പീസ് ഖുർആൻ റേഡിയോ തിരുത്തം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അൽമുഅല്ലിം പ്രോഗ്രാമിലൂടെ ഇന്ന് സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതുകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ فَتَنَّا سُلَيْمَانَ وَأَلْقَيْنَا عَلَى كُرْسِيِّهِ جَسَدًا ثُمَّ أَنَابَ.
7: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 34-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വലഖദ് ഫതന്ന, നാം പരീക്ഷണം നടത്തുകയുണ്ടായി. സുലൈമാന, സുലൈമാനെ. വഅൽഖൈന, നാം ഇടുകയും ചെയ്തു. അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ അല്ലെങ്കിൽ സിംഹാസനത്തിൽ. ജസദൻ, ഒരു ശരീരം. തടി, ഒരു ജഡം. സുമ്മ, പിന്നീട്. അനാബ്, അദ്ദേഹം വിനയപ്പെട്ട് മടങ്ങി. സുലൈമാനെ നാം പരീക്ഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ അഥവാ സിംഹാസനത്തിൽ നാം ഒരു ശരീരം ഇടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങി അഥവാ വിനയപ്പെട്ടു. ഇതാണ് ഈ വചനത്തിൽ, സൂറത്തു സ്വാദിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഇവിടെ അൽ ഫിത്ന ഹിയ അൽ ഇഖ്തിബാറു വൽ ഇംതിഹാനു വൽ ഇബ്തിലാഉ. ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്താണ് ഈ ഫിത്ന? മാഹിയ തബീഅത്തുൽ ഫിത്ന വമാ ഹഖീഖത്തുൽ ജസദ് അല്ലദി ഉൽഖിയ അലൽ കുർസി. ചില മുഫസ്സിറുകൾ ചോദിക്കുന്നു, എന്താണ് ഇവിടുത്തെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇട്ടു എന്ന് പറയുന്ന ആ ജസദ്? കുല്ലുമാ വറദ ഫി തഫാസീരി മിൻ ഹാദിഹി ദിവായാതി ഫഹുവ ബാത്തിലുൻ. തഫ്സീറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന എല്ലാ ഉദ്ധരണികളും അത് അർത്ഥശൂന്യമാകുന്നു അല്ലെങ്കിൽ ബാത്തിലാകുന്നു, നിരർത്ഥമാകുന്നു. യുനാഫി ഇസ്മത്തൽ അംബിയായി, പ്രവാചകന്മാരുടെ പാപ സുരക്ഷിതത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളാകുന്നു. വയുനാഫി ജലാലത്തി ഖദരിഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ മഹത്വത്തിന് നിരക്കാത്ത കാര്യമാകുന്നു. ഫൽ വാജിബു ഇമ്രാറു ഹാദിഹിൽ ആയാത്തി അലാ ലാഹിരിഹ കമാ ജാഅത് വൽ ഇംസാകു അനിൽ ഖൗദി ഫീമാ വറാഅഹ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞ ആ ആയത്തിൻ്റെ പ്രത്യക്ഷമായ കാര്യം അത് മനസ്സിലാക്കലല്ലാതെ വിശദാംശങ്ങൾ പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കലും അങ്ങനെ അത് വിശദമായി ചികഞ്ഞ് അന്വേഷിക്കലും അത് വിശദീകരിക്കലും ഗുണകരമല്ല. ഫല്ലാഹു തബാറക വതആല അഅലമു ബിഹ, അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹുവാകുന്നു. ലം യഅതിന ഫി ഹദീസിൻ സ്വഹീഹിൻ അനിൽ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറു ലിഹാദിഹിൽ ഫിത്ന വല തഫ്സീറു ലിഹാദൽ ജസദി അല്ലദി ഉൽഖിയ അലാ കുർസിയി സുലൈമാൻ അലൈഹി സലാം. ഇവിടെ അള്ളാഹു പറഞ്ഞ പരീക്ഷണം ഏതാണെന്നത് സ്വഹീഹായ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇടപെട്ട കസേരയിൽ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇടപ്പെട്ടു എന്ന് പറയുന്ന ആ ജസദിനെക്കുറിച്ചും സ്വഹീഹായ ഹദീസിൽ പരാമർശമില്ല. അതുകൊണ്ട് സുരക്ഷിതമായ മാർഗം അള്ളാഹു ആ പറഞ്ഞ കാര്യം ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായി എന്ന കാര്യം മനസ്സിലാക്കലാകുന്നു. അതുതന്നെയാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞ കാര്യം. ഐ ഇബ്തലൈനാഹു വഖ്തബർനാ ബിഹബി ദഹാബി മുൽക്കിഹി വ ഇൻഫിസാലിഹി അൻഹു ബിസബബി ഖലലൻ ഇഖ്ലതുഹു ഇഖ്തലതുഹു അത്തബീഅത്തുൽ ബശരിയ്യ. അല്ലാമ സഅദി റഹ്മല്ലാഹിയും പറയുന്നു, അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു എന്നതാണ്. അപ്പം അതിലപ്പുറം നമ്മുടെ വകയായി നമുക്ക് വിശദീകരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു വിശദീകരണം സ്വഹീഹായ ഹദീസിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. തുടർന്ന് 35-ാമത്തെ വചനം, ഖാല റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കാ

റബ്ബ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇഗ്ഫിർലി, എനിക്ക് പൊറുത്തു തരേണമേ, വഹബ്ലി, എനിക്ക് പ്രദാനം ചെയ്യുകയും വേണമേ, മുൽക്കൻ, ഒരു രാജത്വം, ലാ യംബഗി, സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത, ലി അഹദിൻ, ഒരാൾക്കും, മിൻ ബഅദി, എന്റെ ശേഷം, ഇന്നക അന്ത, നിശ്ചയമായും നീയത്രേ, അൽ വഹാബ്, മഹാദാനശീലൻ, വളരെ പ്രദാനം ചെയ്യുന്നവൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് പൊറത്തു തരേണമേ എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത അഥവാ സൗകര്യപ്പെടാത്ത ഒരു രാജ്യത്വം നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ, നിശ്ചയമായും നീയത്രേ മഹാദാനശീലനായുള്ളവൻ. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, മറ്റൊരാൾക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ആധിപത്യം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഫകാന സുലൈമാനു അലൈഹിസ്സലാത്തു വസ്സലാം നബിയൻ മലിക്കൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനും രാജാവുമായിരുന്നു. വലാ തദുൻ അന്നഹു കാന യുരീദു ദുനിയ. ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങൾ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. അല്ലേ, ഭൗതികമായ വിഷയത്തിൽ വലിയ താൽപര്യം കാണിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഫൽ അംബിയാഉ ലൈസ ലഹും ഹമ്മുൻ ഫി ദുനിയ. അള്ളാഹു തെരഞ്ഞെടുത്ത് അയക്കുന്ന പ്രവാചകന്മാരാരും തന്നെ ദുനിയാവിൽ ഏറെ താൽപര്യം കാണിക്കുന്നവരായിരുന്നില്ല. അൽ അംബിയാഉ അസ്ഹദുന്നാസി ഫി ദുനിയ. മനുഷ്യരിൽ ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തി കാണിച്ചിരുന്ന ആളുകൾ അത് പ്രവാചകന്മാരായിരുന്നു. വലാക്കിൻ അറാദ ബിൽ മുൽക്കി അല്ലദീല യംബഗീലി അഹദിൻ മിൻ ബഅദിഹി. തന്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹം ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അത് തനിക്ക് സഹായമായി മാറുന്ന തരത്തിലുള്ള ആധിപത്യമാകുന്നു എന്നതല്ലാതെ ഭൗതിക സുഖാഡംബരങ്ങളോ ഭൗതികമായ താൽപര്യങ്ങളോ അല്ല അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനം അത്യുന്നതമാകാനുള്ള പ്രവർത്തനത്തിൽ അത് തന്നെ സഹായിക്കുന്ന തരത്തിലുള്ള ആധിപത്യമാണ് അദ്ദേഹം അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. മഹാനായ മുഫസ്സിർ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, ബദഅ ബി ത്വലബിൽ മഗ്ഫിറത്തി ഖബ്ല ത്വലബിൽ മുൽക്കിൽ അദീം. ഇവിടെ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മുൽക്കിന് വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ചത് പാപമോചനത്തിന് വേണ്ടിയാകുന്നു. ഖാല റബ്ബി ഗ്ഫിർലി. ആ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് നീ പൊറത്തു തരണേ. അല്ലദീ ലാ യംബഗീലി അഹദിൻ മിൻ ബഅദിഹി. തന്റെ കാലശേഷം മറ്റൊരാൾക്കും കിട്ടാത്ത മുൽക്ക് തരണേ എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് മഗ്ഫിറത്തിന് വേണ്ടിയാകുന്നു. വദാലിക ലി അന്ന സവാല അസരി ദുനൂബ് ഹുവല്ലദി യഹ്സുലു ബിഹി അൽ മഖ്സൂദു. പാപങ്ങൾ, ആ പാപങ്ങൾ നീങ്ങിപ്പോവുക എന്നത്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുക എന്നത് അനുഗ്രഹം ലഭിക്കാൻ അതാണ് കാരണം. വലിയൊരു പാഠമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഏത് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നീങ്ങിക്കിട്ടാനും പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ മഹാമാരിയുടെ കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് നമുക്കൊരു വലിയ പാഠമാണ് ആ വചനം. പലപ്പോഴും മനുഷ്യൻ്റെ പാപങ്ങൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള മഹാമാരികളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും മനുഷ്യനെ ബാധിക്കാൻ കാരണമാകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാകുന്നു. ഫദ്ദുനൂബു ബിൽ ഹഖീഖത്തി. യഥാർത്ഥത്തിൽ പാപങ്ങൾ, തതറാക്കമു അലൽ ഖൽബി വതംനഉഹു മിൻ കസീരിൻ മിനൽ മസാലിഹി. അത് കുന്നുകൂടുമ്പോൾ, പാപങ്ങൾ അട്ടിയായി കുന്നുകൂടുമ്പോൾ അത് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ തടയാൻ കാരണമായി തീരുന്നു. നമ്മുടെ നന്മക്ക് വിഘാതമായി നിൽക്കാൻ അത് നിൽക്കുന്നു. ഫയസ് അലുൽ ഇൻസാനു അത്തഖല്ലുസമിൻ ആസാരി ഹാദിഹി ദുനൂബ് കബുല അൻ യസ് അലമായുരീദ്. അതുകൊണ്ട്
ഏതെങ്കിലും ഒരു നല്ല കാര്യം ഒരു നന്മക്കു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാകുന്നു. ഇതൊരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ആരോഗ്യം തരണേ അല്ലെങ്കിൽ ഐശ്വര്യം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറാകണം. വൽ മഗ്ഫിറത്തു മഅഖൂദത്തുൻ മിനൽ മിഗ്ഫരി.

ആണ് മിഗ്ഫർ. ഈ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് എന്ന പദം വരുന്നത്. ഫഹുവ യഖി അർ റഅ്സ വഫി നഫ്സിൽ വഖ്തി യസ്തുറുഹു, തലയെ അത് പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നതോടൊപ്പം തന്നെ തലയെ അത് മറക്കുകയും ചെയ്യുന്നു, മറച്ചു വെക്കുകയും ചെയ്യുന്നു. വലിഹാദ നഖൂൽ ഇന്ന മഗ്ഫിറത്ത് ദുനൂബ്, പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ സതുറുഹ അനിൽ ഖൽഖി, അത് സൃഷ്ടികളിൽ നിന്ന് അത് മറച്ചു വെക്കലാകുന്നു. ഒന്ന്, അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കല്ലേ എന്നത് അതിലടങ്ങിയിരിക്കുന്നു. മഅത്തജാവുസി അൻ ഉഖൂബതിഹ ഐ അന്നൽ മഗ്ഫിറത ജാമിഅത്തുൽ ലിമഅനയൈനി ഹുമാ അസ്സത്ര വ തജാവുസ് അനി ദംബി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു തരലും മറ്റൊരാളും അത് അറിയാതിരിക്കലുമാകുന്നു. അന്നല്ലാഹു തആല ലാ യുആഖിബു അലൈഹി, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന ആളുകളെ അതിൻ്റെ പേരിൽ, ആ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അതോടൊപ്പം തന്നെ മറ്റൊരാളും അത് അറിയാൻ ഇടയാവുകയും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, വഹബലി മുൽക, യഅനി അഅ്തിനി മുൽക, നീ എനിക്ക് ആധിപത്യം തരണേ. ലാ യംബഗീ ലി അഹദി മിൻ ബഅദി, എൻ്റെ ശേഷം മറ്റൊരാൾക്കും അനുയോജ്യമല്ലാത്ത, ലഭിക്കാത്ത ഒരു ആധിപത്യം. ഐ ലാ യസ്ലുഹു അൻ യകൂന ലി അഹദി മിൻ ബഅദി യഅനി മുൽക്കൻ അളീമൻ ലാ യുകഫിറു ഫീഹി അഹദുൻ മിൻ ബഅദി ഫഗഫറല്ലാഹു ലഹു വസ്തജാബ ല. എൻ്റെ കാലശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്നും പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു കൊടുത്തു. അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് മറ്റാർക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അന്നൽ മുറാദ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി എന്നതിൻ്റെ ഉദ്ദേശ്യം, ഐ മുൽക്കൻ ലാ യഗ്ലിബുഹു അലൈഹി അഹദുൻ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരധികാരം അതാർക്കും ലഭിക്കാതിരിക്കണം. വയുഅയ്യിദുൽ ഖൗൽ, ഈ പറഞ്ഞത് അതിന് ശക്തിപ്പെടുത്തുന്നതാകുന്നു പ്രവാചകന്റെ വചനം. പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ അവിടെ നമസ്കരിക്കുമ്പോൾ കൈ മുകളിൽ മുൻഭാഗത്തേക്ക് നീട്ടുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു നമസ്കാരശേഷം, എന്താണ് പ്രവാചകൻ താങ്കൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ കൈ മുന്നിലേക്ക് നീട്ടിയത്? അപ്പോ പ്രവാചകൻ തിരുമേനി പറയുന്നു, ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടി. വ അറാദ അയ്യുംസിക്കഹു അർബിത്തഹു ബിസാരിയത്തിൽ മസ്ജിദി, ഞാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പിടിച്ച് പള്ളിയുടെ ഒരു തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. ലിയൽ അബബിഹി സുബിയാൻ അഹ്ലുൽ മദീന, അല്ലെ, മദീനയിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ രൂപത്തിൽ അവനെ ഞാൻ ബന്ധിതനാക്കുമായിരുന്നു. വക്കാൽ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലൗല അന്നി ദക്കർത്തു ഖൗല അഖി സുലൈമാൻ, എൻ്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്സലാമിയുടെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്ക്? വഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, അള്ളാഹുവേ മറ്റൊരാൾക്കും എൻ്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ ആ പിശാചിനെ ഞാൻ പിടിച്ച് പള്ളിയുടെ തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. അതാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്. മറ്റൊന്ന്, ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ മഹാദാനശീലനാകുന്നു, അല്ലെങ്കിൽ നീ എത്ര മഹാദാനശീലനായിട്ടുള്ളവൻ. ഹാദിഹി ജുമലത്തുൻ തഅല്ലുഖുഹ ബിമാ ഖബ്ലഹ അന്നഹ മിൻ ബാബി തവസ്സുലി ലമ്മാ സഅലല്ലാഹ മുൽക്കൻ തവസ്സല ഇലല്ലാഹി ബിഇസ്മില്ലദി യുനാസിബു മാ ദഅ ബിഹി. ഇത് അല്ലാഹുവിനോട് അവൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തവസ്സുലാകുന്നു. നമുക്കറിയാമല്ലോ അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മാഇദയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്, വബുത്തഖു ഇലല്ലാഹിൽ വസീല, വബുത്തഖു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടുക എന്ന്. പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയത് അള്ളാഹുവിലേക്ക് വസീല തേടേണ്ടത്, തവസ്സുൽ ചെയ്യേണ്ടത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാകുന്നു. മൺമറഞ്ഞു പോയ ഏതെങ്കിലും
പ്രവാചകന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്,

0: അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നവരുടെ ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തവസ്സുൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു അനുവദിച്ച തവസ്സുലാണെന്ത്? അള്ളാഹുവിൻ്റെ മഹത്തരമായ അങ്ങേ അറ്റത്തെ ഏറ്റവും ഉത്തമമായ ആ നാമങ്ങൾ കൊണ്ട് വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവേ, നീ മഹാദാനശീലനാകുന്നു, ദാനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്ന അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടുള്ള ദുആ അതിൽപ്പെട്ടതാകുന്നു. തീർച്ചയായും ഇത്തരം ദുആകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അള്ളാഹുവേ എനിക്ക് നീ പൊറത്തു തരണേ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഗ്ഫിർലീ, എൻ്റെ റബ്ബേ നീ എനിക്ക് പൊറത്തു തരണേ. വഹബ്ലി മുൽക്കൻ, എനിക്ക് നീ ആധിപത്യം തരണേ. ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ കാലശേഷം മറ്റൊരാൾക്കും സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ തരപ്പെടാത്ത ലഭിക്കാത്ത ആധിപത്യം. ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, നീ ദാനശീലരിൽ ഏറ്റവും ദാനം നൽകുന്നവനാകുന്നു. നമുക്കും ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ അസ്മാഅകൾ വെച്ചുള്ള ദുആകൾ ദുആ ചെയ്യാൻ സാധിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് അല്ലേ. അദ്കാറു സബാഹിലും അദ്കാറുൽ മസാഇലും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നുമെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മത്തിക്ക, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ്, ഞാൻ സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെയുള്ള ധാരാളം ദിക്റുകൾ, ധാരാളം ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമം കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ നാമങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ആളുകളുടെ ഹക്ക് കൊണ്ടോ അല്ലെങ്കിൽ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ, ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം, ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, ഹക്ക് അതുപോലത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ഇതുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് മാതൃകയില്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തനിക്ക് ഏറ്റവും നല്ല അധികാരം തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ രാജാവായി വാഴാൻ വേണ്ടിയോ, ഭൗതികമായ സുഖങ്ങളിലും സൗകര്യങ്ങളും ആറാടിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല. നമ്മൾ നേരത്തെ തഫ്സീൽ മനസ്സിലാക്കി, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ തനിക്ക് സഹായകമാകുന്ന ആധിപത്യത്തെയാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മളും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സ്ഥാനമാനങ്ങളും ഭൗതികമായ സുഖ സൗകര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന മാർഗത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം. അതേ ദുനിയാവിലെ സുഖങ്ങൾ, അത് കൂടുതൽ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനാവരുത് നമ്മുടെ പരിശ്രമം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്ഥാനമാനങ്ങളും കഴിവും പരമാവധി വിനിയോഗിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. തീർച്ചയായും അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാൻ, നാളെ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ അതുവഴി നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ, 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് 80-ാമത്തെ സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു. അൻജ നൂൻസാക്കിനു ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അൻജ പിന്നെ ജാ മദ് മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു. വീണ്ടും ഇഖ്ഫാ തൻഫ പിന്നെ അമ്മാ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനു ശേഷം ത ഇഖ്ഫാ. അമാ അലൈക അല്ല യസ്സക്ക അമ്മാ മീം ഷദ്ദുണ്ട്. പിന്നെ മൻ ജാഅക വീണ്ടും ഇഖ്ഫാ وهو يخشى فانت ادوغنتنا اخفاء انت فنعنه وتم منيكندادلا كلا انها تذكره فمن شاء نون ساكنك ششم شينാണ് നന്നായിട്ട് മണിക്ക. ഷ മദ് في صحف صحف تنوين ششم يم ادغام بيون നന്നായിട്ട് മണിക്ക. مرفوعه مطهر അതേ നിയമം. بايدي سفر كرام برر അവിടെ തെന്നുവിന് ശേഷം ബ ആണ് ഇഖ്ലാബ്. അന്നുവിനെ മീമാക്കി മണിച്ച് കുന്നത്തോടുകൂടി. കിറാമിംബ ഖുതില ഇൻസാനു ഇൻസാൻ ഇഖ്ഫാ മാ അക്ഫറ മദ്. പിന്നെ ഷൈ മിൻ ഐ ഷൈഇൻ ഖ ഇൽഹാറാണ്. തെന്നുവിന് ശേഷം ഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു. നുത്ഫത്തിൻ തെന്നുവിന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ. ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ മൈദാ ഷാഅ വീണ്ടും മദ്. അൻഷറ നൂൻസാക്കിനു ശേഷം ഷീൻ ഇഖ്ഫാ മണിക്കാം. ലമ്മാ യഖ്ലി മാ അമറ ഫലിയൻദുർ എന്നുർ നൂൻസാക്കിന് ലാ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതും അങ്ങനെ തന്നെ, രണ്ടും ഇഖ്ഫാ ആണ്, നന്നായിട്ട് ഉന്നത്തോടുകൂടി. മാ അന്നാ സബബിനൽ മാ മാ മദ് മിൻ ഷഖഖന അല്ലാഹ് ഷഖഫ അംബത്തിന ഇഖ്ലാബാണ്. അംബത്തിന നൂന് അനൂൻസാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക. അമ്പത്തിന അയനബം വ തെന്നുവിന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അയനബം വ ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. വസൈത്തൂനം വ അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹത്തം വ തെന്നുവിന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന മതാ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന മതാ അല്ല വലി അന്നാമിക്കും നുൻസാക്കിന് ശേഷം അയിന് ഇൽഹാറാണ്. ഫഇദ ജാ മദ് സോഹ മദ് ലാസിമാണ്, നല്ല നീട്ടണം. സോഹ അലല്ലാലിൻ പോലെ. യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നൂൻസാക്കിന് ശേഷം അ ഇൽഹാർ. ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി മ്രിഇം മ്രിഇം മിൻ തൻവീന് ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ മിൻഹും ഒട്ടും മണിക്കണ്ട. യൗമ ഇദൈൻ ഷഅ്നുൻ ഷീനാണ് ഇൽഹാർ ഇഖ്ഫാ ആണ് നിയമം. തൻവീന് ശേഷം ഷീന് മീൻഷരി പോലെ. ഉജൂഹുയ്യൗമ ഇദിമ്മു രണ്ടും തെൻവിന് ശേഷം യ ആണ്, പിന്നെ തെൻവിന് ശേഷം മീമാണ്. രണ്ടും ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ഉജൂഹുയ്യൗമ ഇദിമ്മുസ്ഫിറ അങ്ങനെ അത് വാ ഉജൂഹുൻ രണ്ടും നന്നായിട്ട് പഠിക്കും. പിന്നെ ലാഹിക്കത്തും മുസ്തബ്ഷിറ അതും അങ്ങനെ തന്നെ. പിന്നെ ഉജൂഹുയ്യൗമ ഇദിൻ അലൈഹ അത് ആദ്യത്തത് നന്നായിട്ട് മണിക്കുക, പിന്നത്തെ ഇളഹാറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെ? എങ്ങനെ? അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം, ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും. ആ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: تذكرة.
1: كلا إنها تذكرة.
0: إن شاء الله ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം കുരുന്നു ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി മുഹമ്മദ് തോഹാൽ ജുനൈദ് ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി നമുക്കൊപ്പം ചേർന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു സെയ്ഫുർ റഹ്മാൻ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സെയ്ഫുർ റഹ്മാൻ.
1: ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നിജവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
5: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വ അൽഫയാ

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടായെന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: ഭാര്യ പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
0: Peace Radio. Tafsir al-Sa'idi.
4: Bismillah ar-Rahman ar-Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 98 അധ്യായം സൂറത്തുൽ ബയ്യിന, മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ആകെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ 1 മുതൽ 5 വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 98 അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.

തഫ്സീർ സാദിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പാരായണം കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെയും ആയത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അതിനുള്ള ശ്രമമുണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലം യക്കുൻ, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുംഫക്കീന, വേറിട്ട് അഥവാ നീങ്ങി വിട്ട് പോരുന്നവർ. ഹത്ത തഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. റസൂലുൻ, ഒരു റസൂൽ. മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന്. യത്ലു, ഓതിക്കൊടുക്കുന്ന. സുഹഫൻ, ചില ഏടുകളെ. മുത്തഹറ, ശുദ്ധിയാക്കപ്പെട്ട അഥവാ പരിശുദ്ധമാക്കപ്പെട്ട. ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു. കുതുബുൻ, രേഖകൾ. ഖയ്യിമ, ചൊവ്വായുള്ളതായ, ശരിയായിട്ടുള്ളതായ, ബലവത്തായ. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിംബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീന, മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഋജുമാനസരായ നിലയിൽ അഥവാ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്വലാത, നമസ്കാരം. വയുത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത, സകാത്ത്. വസാലിക, അതത്രേ. ദീനുൻ, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ. അഞ്ച് ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഈ ഓരോ ആയത്തുകളെയും മുഴുവനായി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അർത്ഥം പഠിക്കുന്നതോടൊപ്പം, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം, ആയത്തുകളുടെ മുഴുവനായ അർത്ഥവും കൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവനായ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.

0: വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല. അതായത് പരിശുദ്ധി നൽകപ്പെട്ട അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ,
0: അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ.
1: ഫീഹാ കുതുബും ഖയ്യിമ,
0: അവയിൽ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത്.
1: വമാ

0: ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിൻ സലീം ആണ് ഇതിന്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം, അതിന്റെ വായന നമുക്ക് ശ്രദ്ധിക്കാം.
1: അള്ളാഹു പറയുന്നു, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ ആയിട്ടില്ല, അതായത് ജൂതരും ക്രിസ്ത്യാനികളും ആയിട്ടില്ല. ബഹുദൈവ വിശ്വാസികളും മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരും വേറിട്ടു പോരുന്നവർ ആയിട്ടില്ല. അവർ നിലകൊള്ളുന്ന വഴികേടിൽ നിന്നും വിട്ടുപോന്നില്ലെന്ന് മാത്രമല്ല, ആ വഴിപിഴവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും കാലങ്ങൾ കടന്നുപോകുന്നത് അവരിൽ കൂടുതൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നുകിട്ടുന്നതുവരെ, അതായത് പ്രകടവും വ്യക്തവുമായ തെളിവ് എന്നർത്ഥം. തുടർന്ന് ആ ബയ്യിനത്ത് അഥവാ വ്യക്തമായ തെളിവ് എന്താണെന്ന് വിശദീകരിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ആ ദൂതൻ നിയോഗിക്കപ്പെട്ടത്. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും ജ്ഞാനം പഠിപ്പിക്കാനുമുള്ള ഒരു വേദഗ്രന്ഥം ആ ദൂതന് ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു.
0: ഇൻഷാല്ലാ ഈ സൂറത്തിന്റെ ബാക്കി 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പഠനം മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദിയുടെ പാരായണം.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരികളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം